ليجمعنكم إلى يوم القيامة لا ريب فيه

ليضلوا قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم.

0: لِيَعْفُوَ عَنْهُمْ وَكَانَ اللَّهُ عَفُوًا غَفُورًا.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
6: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅ്ന.
5: ഫഖാലു ഇന്ന സമിഅ്ന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ.
7: أعوذ بالله من الشيطان الرجيم. وقال

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: സ്നേഹനിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുകയാണ് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നും 12 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നും 12 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ അൽ ജിന്ന് 11 മുതൽ 15 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്നാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി 11-ാമത്തെ സൂറത്തുൽ ജിന്ന് 11-ാമത്തെ നോക്കാം. വഅന്ന മിന്നസ്സ്വാലിഹൂന, നൂന് ശബ്ദമുള്ളത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മിന്നസ്സ്വാലിഹൂന വമിന്ന ദൂന ദാലിക, ആദ്യത്തെ ദായാണ് പിന്നെ ദ, അത് ശ്രദ്ധിക്കുക. പിന്നെ കുന്ന ത്വറായിഖ ഖൈദദ, ഒന്ന് ഓതിക്കട്ടെ. കുന്ന ത്വറായിഖ ഖാഫ് ശരിക്കും ഉച്ചരിക്കുക. ത്വറായിഖ മദ് മുത്തസിലാണ്. വഅന്ന ലനന്ന ലനന്ന, നൂന് ശബ്ദ് നല്ലോണം മണിക്കുക. പിന്നെ ലലന്ന അല്ലൻ, അവിടെ മദ് മുംഫസിലാണ്, അപ്പൊ മദ് നല്ലോണം ഇട്ടണം. എങ്ങനെ ലനന്ന പിന്നെ അത് മദ് മുംഫസിലാണ്. പിന്നെ അല്ലൻ നേരത്തെ വന്ന പോലെ തന്നെ അല്ലൻ, നൂൻ സാക്കിന് ശേഷം ലാമ്, അപ്പോ അല്ലൻ എങ്ങനെ അല്ലൻ. പിന്നെ ലൻജിസ നൂ, രണ്ട് നൂൻ ഒന്നിച്ചു വന്നു, അപ്പൊ എന്താണ് ശബ്ദമുള്ള പോലെ തന്നെ ലൻജിസ ഫിൽ അർളി വലൻജിസ, അതുപോലെ തന്നെ വലൻജിസ ഹറബ, ചെറിയൊരു ഒരു ഒരു മദ് അവിടെ കേട്ടോ, ആ ഒരു വാവ് കണ്ടില്ലേ. പിന്നെ വഅന്ന ലമ്മ, നൂന് ശബ്ദമുള്ളത് പോലെ തന്നെയാണ് എന്ത് മീമ് ശബ്ദമുള്ളൂ, അപ്പൊ എങ്ങനെ ഓതും? വഅന്ന ലമ്മ
3: വഅന്ന ലമ്മ
2: സമിഅന അൽഹുദ ആമന്ന ബിഹി, ആമന്ന അറിയാലോ ബിഹി, അവിടെ നമുക്ക് നിർത്താം ബിഹി വെച്ച്. പമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആ അത് ശ്രദ്ധിക്കാം. യുഅ്മിൻ ബിറബ്ബിഹി എന്നാണ്, എന്താണ് വാക്ക്? യുഅ്മിൻ ബിറബ്ബിഹി, നൂന് സാക്കിനക്ക് ശേഷം ബ ആണ്. അപ്പൊ എങ്ങനെ ഓതണം? നൂനിനെ മീമാക്കി മാറ്റണം അവിടെ. ഇഖ്ലാബ് എന്നാണ് ഈ നിയമം പറയാം. നൂന് സാക്കിനയെ മീമാക്കി, കാരണം ശേഷം ബ ആണ്. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അംബിയ അൻബിയ ആണ്, നമ്മളെങ്ങനെ ഉച്ചരിക്കല്, ആ അത് മണിക്കും വേണം അംബിയ. അതുപോലെ ഫമയുമിൻ ഇത് കാമ്പി കുന്ന ഫമയുമിൻ, ഏ പിന്നെ യുഅ്മിൻ ബി എങ്ങനെ റബ്ബിഹി ഫലാ യഖാഫു ബഖ്സം വലാ റഹഖ. പിന്നെ വഅന്ന മിന്ന നൂൻ ശബ്ദ് വീണ്ടും അങ്ങനെ തന്നെ. അൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന, മിന്നൽ ഖാസിത്തൂന നോക്കിക്കേ.
3: വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന,
2: ആ അതന്നെ പ്രശ്നം. ഖാസിത്തൂന എന്നാ പറഞ്ഞത്, സീന് സ്വാദായിട്ട് ഉച്ചരിച്ചു, സീന് സീനായിട്ട് തന്നെ ഉച്ചരിക്കണം. കാരണം എന്താ, ശേഷം താളുള്ളത് കൊണ്ട് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. ഇതുപോലെ ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം എന്ന ആൾക്കാർ ഓതുക, അങ്ങനെയാണോ? അല്ല, എങ്ങനെ ഓതണ്ട്? മുസ്തഖീം, മുസ്ത സീന് സീന് പിന്നെ ത്വാണ്, സീന് കഴിഞ്ഞിട്ട് പിന്നെ ത, അപ്പൊ മുസ്തഖീം. മറ്റേത് മുസ്തഖീം എന്നാകുമ്പോൾ സീന് സ്വാദായി, ത ത്വ ആയി. രണ്ട് തെറ്റ് വന്നു, അക്ഷരം മാറി. അതുപോലെ തന്നെ എവിടെ വമിന്നൽ ഖാസിത്തൂൻ, എങ്ങനെ നിർത്തുമ്പോ സുക്കൂനായിട്ടാ നിർത്താ. വാമി ഒന്നുകൂടി ഫമൻ അസ്ലമ നൂൻ സാക്കിന് ശേഷം ഹംസയാണ്, അപ്പോ ഇൽഹാറ് മൻ അസ്ലമ, മൻ എങ്ങനെ
3: മൻ
2: അസ്ലമ. ഫഉലൈക മദ് എങ്ങനെ
3: ഫഉലൈക,
2: അയ്യവ ഫഉലൈക. നൈല ഓതുന്നില്ല ഇടക്ക്, ഫഉലൈക എന്ന് ഓതിക്കേ.
3: ഫഉലൈക
2: തഹറൗ റഷദ. പിന്നെ വഅമ്മൽ ഖാസിത്തൂന വീണ്ടും അങ്ങനെ തന്നെ, അമ്മൽ ഖാസി സി അതിനടുത്താണ്. വഅമ്മൽ ഖാസി ഖാസി സ്വല ഖാസിത്തൂന ഓത്.
3: വഅമ്മൽ ഖാസിത്തൂന
2: فكانوا لجهنم حطبا وأن لو استقاموا على الطريقة لأسقيناهم ماء. أن لو استقاموا أبنى لامن شدا قلت لها أنت نودي عمدي شدي شدي عمدي على الطريقة لأسقيناهم أسقيناهم أرميم بنا ارتد مترميم أبو أسقيناهم ماء ാണ് അപ്പോ മാതോ ആ ഇഞ്ഞോതാ എവിടെ നോതണ്ട് വന്നാലമ്മ സമയനെ വന്നാലെ നോതാ. وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ فِي الْأَرْضِ
3: وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ
2: يَتْرَنِ اللَّهَ لَيْهِ أَنُّ وَلِنُوكَ نُرْتِيَوَ ذَتَوَ

0: جهنم نون بوي
1: لجهنم
0: فكانوا
1: لجهنم حطبا.
0: وآخر دعوانا أن الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ ജിന്നിലെ 11 മുതൽ 15 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യാൻ പഠിച്ചത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ 53 മുതൽ 58 വരെയുള്ള വചനം, ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത്.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 53-58 വചനം. ഖിറാഅത്ത് ഖലീഫ സുനൈജി.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. അധ്യായം ശൂറ, വചനം 1 മുതൽ 8 വരെ.
1: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സ്വദറക്ക, നിന്റെ നെഞ്ച്, ഹൃദയം.
2: അലം നശ്രഹ് ലക സ്വദറക്,
1: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
3: വചനം 2.
1: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
2: വവദഅന അൻക വിസ്റക,
1: നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
3: വചനം 3.
1: അല്ലദി അൻഖദ, ഒടിച്ചു കളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ. അതെ, നിന്റെ മുതുകിനെ ഞെരുക്കി കളഞ്ഞതായ ആ ഭാരം.
3: വചനം 4.
1: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ.
2: വറഫഅന ലക ദിക്റക,
1: നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു.
4: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിശ്രഹിലി സ്വാദിരി, റബ്ബേ, എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ. അവിടത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തുനിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാ എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അള്ളാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിൻ്റെ കൈ തളർന്നുപോയി, വാൾ നിരത്തു വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിൻ്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പ് നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവെ, എൻ്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹു മഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞുപോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.
3: വചനം 5.
1: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തിൻ്റെ ഒപ്പം ഉണ്ട്, യുസ്ര, ഒരു സൗകര്യം, എളുപ്പം. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
3: വചനം 6.
1: ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്ര, ഒരു സൗകര്യം.
2: ഇന്ന മഅൽ ഉസ്രി യുസ്ര,
1: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
4: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ട് ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസ്ർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസ്റൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേകനാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസ്ർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസ്ർ ആകട്ടെ, രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിച്ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂ ഹാതിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം. ഇദസ്തമലത് അലൽ യഅസിൽ ഖുലൂബു വലാകാലിമാ ബിഹി സദറുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാലി ഇൻകിഷാഫിൽ ദുർരി വജ്ഹ വലാ അഗ്നാ ബിഹീലതിഹിൽ അരീബു അതാക അലാ ഖനൂതിം മിൻക ഔസുൻ يمن به اللطيف المستجيب وكل الحادثات إذا تناهت فموصول به الفرج القريب. സാരം: ഹൃദയങ്ങളിൽ നിരാശ വന്നു മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായി തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
3: വചനം 7.
1: ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവു കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക.
2: ഫഇദാ ഫറഗ്ത ഫൻസബ്,
1: ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
3: വചനം 8.
1: വഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിങ്കലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക.
2: വഇലാ റബ്ബിക്ക ഫർഗബ്,
1: നിന്റെ രക്ഷിതാവിങ്കലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
4: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും, ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും, വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിൻ്റെ പൊതുകാര്യത്തിലും, നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും, പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും, നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും, ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല. 33:4. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നബിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാവുന്നു. ഒഴിവ് സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യനെ നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, നിഅമത്താനി മഅബൂനും ഫീഹിമ കസീറു മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്, ആരോഗ്യവും ഒഴിവ് സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമദി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും

0: ആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫിഹ മആദി വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. സാരം, അള്ളാഹുവെ, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരിത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്ന നർഗബു ഇലൈക വനദഊക ബിദുആഇ നബിയിക അല്ലാഹുമ്മ വലക്കൽ ഹംദു വൽ മിന്നതു വൽ ഫളൽ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ഷോറ വചനം 1 മുതൽ 8 വരെ.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ ഈ ശബ്ദവീജി.

0: യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ തഹസീൻ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

0: ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും.
1: അഫതത്മഊന, അഫതത്, ത ത,
0: ഒന്ന് ത ആണ് മറ്റേത് ത.
1: അഫതത്,
0: ത ഉച്ചരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ത തി, അവിടെ ഹെവി ആകുന്നത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ? ത ത അല്ല, ത. ശേഷം തത്ത്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ചേർന്ന് അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി അപ്പോഴാണത് അങ്ങനെയാവുകയുള്ളൂ.
1: അഫതത്മഊന അയ്യുമിനു,
0: ഇവിടെ മണിക്കണം. സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: അയ്യുമിനു ലക്കും വഖദ്, ലക്കും വ.
0: സാക്കിന മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളെ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
1: അയ്യുമിനു ലക്കും വഖദ്, വഖദ്
0: ദാലിനെ ശരിക്കും കേൾക്കണം, കൽക്കല ചെയ്യണം.
1: കാന ഫരീഖും മിൻഹും, ഫരീഖുൻ,
0: ഖുൻ തൻവീൻ, ശേഷം മീം, ഇത് ഖം ബിഖുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഖം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: ഫരീഖും മിൻഹും യസ്മഊന, യസ്മഉ,
0: യസ്മഉന എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം.
1: യസ്മഊന കലാമല്ലാഹ്, കലാമല്ലാഹ്,
0: അവിടെ വഖഫ് ചെയ്യുമ്പോൾ കലാമല്ലാഹ്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദ്ൽ നീട്ടാവുന്ന മദ്ദ് വഖഫ് ചെയ്യുമ്പോൾ, കൂട്ടി ഓതുമ്പോൾ കലാമല്ലാഹി സുമ്മ, ഇങ്ങനെ
1: സുമ്മ.
0: സ, സി, സു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു, സ ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും അത് സീനാവരുത്.
1: സുമ്മ, സുമ്മ അല്ല, സുമ്മ,
0: സുമ്മ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്, ഒരക്ഷരമാണ് സ.
1: സുമ്മ,
0: മീമിന് ശബ്ദുണ്ട്, മണിക്കണം.
1: സുമ്മ യുഹരിഫൂനഹു,
0: യുഹരിഫൂനഹു അല്ല, യുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം.
1: യുഹരിഫൂനഹു,
0: അതുപോലെ തന്നെ റോഇനെ യുഹറി അങ്ങനെ പറയരുത്.
1: യുഹറിഫൂന അല്ല, യുഹരി,
0: റോഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം.
1: യുഹരിഫൂനഹു മിൻ ബഅദി,
0: സാക്കിനായ നൂനിന് ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കണം.

ഇഖ്ലാബ്. അപ്പോൾ അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമാക്കി മാറ്റി മണിക്കണം. മിംബഅദി മാ അഖലൂഹു, അഖലൂഹു അഖലൂഹു അല ഖാഫ്, അഖലൂഹു വഹും യഅലമൂൻ, വഹും യഅലമൂൻ. അടുത്ത ആയത്തിൽ വഇദ ലഖുൽ ലദീന, വഇസ അല്ല ലഖുൽ ലദീന അല്ല, വഇദ ലഖു ദാല ഖാഫ്, وإذا لقوا الذين الذين ألا الذين آمنوا قالوا آمنا. قالوا മദ്ദിന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറി നീട്ടാവുന്ന മദ്ദാണത്. قالوا آمنا, നൂന് ശദ്ദുണ്ട് അവിടെ മണിക്കണം. وإذا خلا بعضهم, ഇവിടെ وإذا وإذا وإذا لا وإذا خلا بعضهم وإذا خلا خلا എന്നാണ്, ഖലൗ എന്ന് നമ്മൾ മുന്നേ പഠിച്ച ആ രൂപത്തിൽ പറയരുത്. وإذا خلا بعضهم بعضهم ضاد بعضهم إلى بعض إلى بعض അവിടെ നിർത്തുകയാണെങ്കിൽ إلى بعض بعض ഉച്ചാരണം പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കണം. അതുഹദ്ദിസൂനഹും, ഇനി ഇവിടെ ഇല ബഅദ് എന്നുള്ള അത് കൂട്ടി ഒതുകയാണെങ്കിലോ, ഇല ബഅദിൻ ഖാലു, ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനു ശേഷം ഖാഫ്, ഖാഫ് ഹെവി ലെറ്ററാണ്, അതോടുകൂടെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ഹെവി ആയിരിക്കണം. ബഅദിൻ ഖാലു ഇങ്ങനെയാവണം. قالوا اتحدثونهم مد منفصل نالو انجو حركه عند قدر نيتاونا مد. قالوا اتحدثونهم اتحدثون الا اتحدثونهم اتحدثونهم بما ساكنه ميم نشيشم با ونال اخفاء شفوي അങ്ങനെ ഗുന്ന ചെയ്യണം, അവ്യക്തമാക്കി മണിക്കുന്ന ഗുന്ന. اتحدثونهم بما فتح الله فتح فتح الله عليكم ليحاجوكم. مد لازم كلمي مثقل. مد الاكثر ما هي الف ني ششم شد جيم شد ادان كلمي مثقل. ഇവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ليحاجوكم ششم ലിയുഹാജൂകും ബിഹി, മീമുസാക്കിനയ്ക്ക് ശേഷം ബാ ഇഖ്ഫ ഷഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിക്കും ഇഖ്ഫ ബിഗുന്ന, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇൻദ റബ്ബിക്കും അഫല തഅഖിലൂൻ തഅഖിലൂൻ, ഖാഫിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓദാം. അഫ

0: സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ഇന്ന് അത്തഹസീനിലൂടെ ക്ലാസ് എടുത്തത്. ഹഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റെഡിയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറത്ത് നിസായിലെ 74 മുതൽ 87 വരെയുള്ള വചനം. ഷെയ്ഖ് അബ്ദുള്ള വൈജാൻ. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അഹ്സാബ് 28 മുതൽ 34 വരെയുള്ള വചനം. ഷെയ്ഖ് ബദറ തുർക്കി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു. ഹറമൈൻ ലൈവിൽ ഫജർ നമസ്കാരത്തിന് മദീനയിൽ നിന്നും നേതൃത്വം നൽകി സൂറത്ത് നിസാഇൽ 74 മുതൽ 87 വരെയുള്ള വചനം നമ്മൾ കേട്ടു. ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ബുഅയ്ജാൻ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 28 മുതൽ 34 വരെയുള്ള വചനം ഖിറാഅത്ത് ഷെയ്ഖ് ബദർ തുർക്കിയായിരുന്നു.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 14 അധ്യായം സൂറത്തു ഇബ്രാഹിം 13 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് സൗദ് അഷ്ഷുറൈം.

തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

الرحيم وعلى الذين هادوا حرمنا كل ذي ظفر ومن

بطن ولا تقتلوا النفس التي حرم الله إلا بالحق

قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق

فأخذتهم الرجفة فأصبحوا في دارهم جاثمين.

0: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കും.

وَنَجَّيْنَاهُ وَأَهْلَهُ مِنَ الْكَرْبِ الْعَظِيمِ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 75-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ 75-ാമത്തെ വചനത്തിൽ ചില കാര്യങ്ങൾ കൂടി ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ആദ്യമായി കേൾപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചായിരുന്നു ഈ വചനത്തിൽ പറഞ്ഞത്. വലഖദ് നാദാനാ നൂഹ്, തീർച്ചയായും നൂഹ് നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഫല നിഅമൽ മുജീബൂൻ, അപ്പോൾ ഉത്തരം നൽകിയവർ എത്ര നല്ലവർ, അല്ലെങ്കിൽ നല്ല ഉത്തരമായിരുന്നു നൽകിയത്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറയുന്നു, ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബു ഫൻതസിർ, അദ്ദേഹം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു, ഞാൻ പരാജിതരിൽ പെട്ടിരിക്കുന്നു, ഫൻതസിർ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ. ഫഫതഹ്നാ അബ്വാബസ്സമാഇ, ഫഫതഹ്നാ, അപ്പോൾ നാം തുറന്നു, അബ്വാബസ്സമാഇ, ആകാശ കവാടങ്ങൾ, ബിമാഇം മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവുമായി, വഫജ്ജർനൽ അർദ ഉയൂനൻ, ഭൂമിയിൽ അരുവികൾ നാം പൊട്ടിച്ചൊഴുക്കി, ഫൽ തഖൽമാഉ, വെള്ളം സന്ധിച്ചു, അലാ അംരിൻ ഖദ് ഖുദിർ, നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി, അഥവാ അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തിനു വേണ്ടി വെള്ളം സന്ധിച്ചു, വഹമൽനാഹു, അദ്ദേഹത്തെ നാം വഹിച്ചു, അലാ ദാതി അൽവാഹിം വദുസുർ, ആണിയും പലകകളും കൊണ്ടുണ്ടാക്കിയ കപ്പലിൽ, തജിരീബി അഅ്യുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിച്ചു, ജസാഅ ലിമൻ കാന കുഫിർ, നിഷേധത്തിൽ മുഴുകിയ ധിക്കാരികളായ ആളുകൾക്ക് പ്രതിഫലമെന്നോളം അവർക്കുള്ള ശിക്ഷ എന്ന നിലയിൽ അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമി നടത്തിയ പ്രാർത്ഥനക്കുള്ള ഉത്തരമായിട്ടായിരുന്നു ആ ധിക്കാരികളായ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ജലപ്രളയം അള്ളാഹു ഉണ്ടാക്കിയത്. ആ കാര്യമാണ് സൂറത്തുൽ ഖമറിൽ 10 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ വിശദമായി അള്ളാഹു വിശദീകരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ചില നിബന്ധനകൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സവജൽ, അള്ളാഹുവിനോടുള്ള ഇഖ്ലാസോടെയുള്ള പ്രാർത്ഥന. ബി അൻ യുഖ്ലിസൽ ഇൻസാനു ഫീ ദുആഇഹി ഇലല്ലാഹി സുബ്ഹാനഹു വതആല, ദുആ ചെയ്യുന്ന വ്യക്തി ആത്മാർത്ഥമായിട്ടാകണം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ബി ഖൽബിൻ ഹാദിറിൻ സ്വാദിഖിൻ, മനസ്സാന്നിധ്യത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി, ഫിൽ ലുജൂഇ ഇലൈഹി, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ആലിമുൻ ബി അന്നഹു അസ്സ വജല്ല ഖാദിറുൻ അലാ ഇജാബത്തി ദഅവ, തൻ്റെ രക്ഷിതാവ് തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ഉത്തരം നൽകുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം ദുആ ചെയ്യുന്നത്. രണ്ടാമത്തെ ഷർത്ത്, അൻ യഷ്അറൽ ഇൻസാൻ ഹാല ദുആഇഹി ബി അന്നഹു ഫീ അമസ്സിൽ ഹാജ ബൽ ഫീ അമസ്സി ദറൂറ ഇലല്ലാഹി സുബ്ഹാന, തൻ്റെ റബ്ബിലേക്കുള്ള അങ്ങേയറ്റം ആവശ്യപ്പെട്ടുകൊണ്ട്, ആവശ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദുആയായിരിക്കണം. ഒരുതരം അശ്രദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ആവശ്യക്കാരനാണ് എന്ന രൂപത്തിലല്ലാത്ത ഒരു ദുആയായിരിക്കരുത്. വഅന്നല്ലാഹ തആല വഹ്ദഹു ഹുവല്ലദീ യുജീബു ദഅവത്തൽ മുളുത്തർ, അള്ളാഹു മാത്രമാണ് പ്രയാസത്തിൽ അകപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ഇദാ ദഅഹ, ആ പ്രയാസത്തിൽ അകപ്പെട്ടവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു മാത്രമാകുന്നു ഉത്തരം നൽകുന്നവൻ എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവനായിട്ട് ആയിരിക്കണം ദുആ ചെയ്യുന്നത്. വയക്ഷിഫു സൂ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നവൻ, ബുദ്ധിമുട്ടുകൾ നീക്കിത്തരുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാകും.

0: ചെയ്യണം, ദുആ ചെയ്യുന്നത്. മൂന്നാമത്തെ ഷർത്ത്, അൻ യകൂന മുതജന്നിബൻ ലിഅക്ലിൽ ഹറാം, ഹറാം ഭക്ഷിക്കുന്നവൻ ആകാൻ പാടില്ല. ദുആ ചെയ്യുന്ന വ്യക്തി ഹറാം ഭക്ഷിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനായിരിക്കണം. ഫഇന്ന അക്ലൽ ഹറാം, കാരണം ഹറാം ഭക്ഷിക്കൽ, ഹാഇലുൻ ബൈനൽ ഇൻസാനി വൽ ഇജാബ, മനുഷ്യന്റെയും ഉത്തരം നൽകുന്നതിൻ്റെയും ഇടയിൽ മറയിടപ്പെടുന്ന കാര്യമാകുന്നു. ഇത്തരം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൃത്യമായ വിശ്വാസത്തോടുകൂടി മുവഹ്ഹിദായ മനുഷ്യൻ നടത്തുന്ന ദുആയാണ് അള്ളാഹു സ്വീകരിക്കുക എന്നത് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമായി പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരിൽ എത്രയോ മനുഷ്യർ, എത്രയോ സഹോദരങ്ങൾ തങ്ങളുടെ പല ആവശ്യങ്ങളും നിർവഹിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവല്ലാത്തവരിലേക്കാണ് കൈകൾ ഉയർത്താറുള്ളത്. തങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കിട്ടാൻ വേണ്ടി, തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്കാണ് കൈകൾ ഉയർത്താറുള്ളത്. അത് കടുത്ത ശിർക്കാകുന്നു. അത്തരം തെറ്റുകൾ മുഖേന ആ മനുഷ്യർ കഠിനമായ ശിക്ഷക്ക് അർഹരായിത്തീരും എന്നതും നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല 76-ാമത്തെ വചനം,
1: വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അസീം,
0: വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷിക്കുകയും ചെയ്തു. വഅഹ്ലഹു, അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും അഥവാ സ്വന്തക്കാരെയും, മിനൽ കർബി, സങ്കടത്തിൽ നിന്ന് അതല്ലെങ്കിൽ വിപത്തിൽ നിന്ന്, അൽ അസീം, വമ്പിച്ച. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകൻ്റെ ദുആ സ്വീകരിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും രക്ഷിക്കുകയും ചെയ്തു എന്നതാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. മൻ ആമന മിൻഹും ഇല്ലംറഅതഹു വഅഹദു ഔലാദിഹി, അദ്ദേഹത്തിൻ്റെ പ്രയാസം ദൂരീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരുടെ പ്രയാസം ദൂരീകരിക്കുകയും ചെയ്തു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ, അതുപോലെ തന്നെ സന്താനങ്ങളിൽ ഒരു സന്താനത്തെയും ഒഴികെ. ഐ കർബിൻ, അയ്യു കർബിൻ അഅലമു മിൻ ഹാദൽ കർബി അല്ലദീ അമ്മൽ ഖൗം അമ്മ അഹ്ലൽ അർദി വഹുവ തൂഫാൻ, ഭൂമി ഒന്നാകെ ബാധിച്ച ആ ജലപ്രളയം അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ട്, ഒരു വലിയ വിപത്ത് വേറെ എന്താണുള്ളത്? ആ വിപത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെയും തന്നിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ വിശ്വാസികളെയും രക്ഷപ്പെടുത്തി എന്നാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. അൽ മുറാദു അഹ്ലഹു, ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബമെന്ന് പറഞ്ഞാൽ, അല്ലദീനഹും ഖാസ്വതുഹു, അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകൾ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹാദാഹുവൽ അഖറബു മിനൽ ആയ, ലാക്കിൻ ഫീ ആയത്തിൻ ആയാത്തിൻ ഉഖ്ര തദുല്ലു അല അന്നല്ലദീ നജാ ഹുവ മൻ ആമന മഅഹും, ഭാഷാപരമായി അദ്ദേഹത്തിൻ്റെ അഹ്ല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റു ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നു അവിടെ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഹ്ല് എന്ന് പറഞ്ഞാൽ അന്നല്ലദീ നജാ ഹുവ വമൻ ആമന മഅഹും, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയുമാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്നാണ് മറ്റു വചനങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനത്തെ മാറ്റി നിർത്തപ്പെട്ടു, ആ സന്താനം രക്ഷ നൽകപ്പെട്ടവരിൽ പെട്ടില്ല, അതും ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് ഹൂദിലെ 45-46 വചനങ്ങളിൽ അത് വ്യക്തമാക്കുന്നു.
1: റബ്ബി ഇന്നബ്നി മിൻ അഹ്ലി വഇന്ന വഅദക അൽഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ,
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പറയുകയാണ്, ഇന്നബ്നി, റബ്ബേ, എൻ്റെ റബ്ബി, ബിനി, റബ്ബി ഇന്നബ്നി, എൻ്റെ രക്ഷിതാവേ, എൻ്റെ സന്താനം, മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ, വഇന്ന വഅദക അൽഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണല്ലോ, വഅൻത അൽ അഹ്കമുൽ ഹാകിമീൻ, നീ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവാകുന്നു. തുടർന്ന് അള്ളാഹുവിന്റെ മറുപടി, ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അള്ളാഹു പറഞ്ഞു, യാ നൂഹ്, നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ നല്ലതല്ലാത്ത പ്രവർത്തനം പ്രവർത്തിച്ചവനാകുന്നു. അതുകൊണ്ട് ഫലാ തസ്അൽനി, നീ ചോദിക്കരുത്, എന്നോട് ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് വിവരമില്ലാത്ത കാര്യം. ഇന്നി അഅദുക, നൂഹേ, നിന്നെ ഞാൻ ഉപദേശിക്കുന്നു, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിവരദോഷികളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. ഈ വചനം ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ വിശ്വാസമുണ്ട്, ഏതെങ്കിലും ഷെയ്ഖിനെ സ്വീകരിച്ചുകൊണ്ട് ആ ഷെയ്ഖിൻ്റെ മുരീദായി ജീവിച്ചാൽ ആ ഷെയ്ഖിൽ നമ്മളെ രക്ഷപ്പെടുത്തും നാളെ പരലോകത്ത് എന്ന് വിശ്വസിക്കുന്ന പാമരന്മാരായ മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമ്മൾക്കെന്തൊക്കെ തകരാറുകളുണ്ടെങ്കിലും നമ്മൾക്കെന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്വീകരിച്ച നമ്മുടെ ഷെയ്ഖ് നാളെ പരലോകത്ത് നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്രയോ മനുഷ്യരെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ എന്ന് വിശേഷിപ്പിച്ച, അള്ളാഹുവിനോട് ധാരാളമായി നന്ദി കാണിച്ച വ്യക്തിത്വം എന്നൊക്കെ വിശേഷിപ്പിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു ജലപ്രളയത്തിൽ നിന്ന് തൻ്റെ സന്താനത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, സഹോദരന്മാരെ, സഹോദരികളെ, നാം ചിന്തിക്കുക, അള്ളാഹുവിൽ നിന്ന് അകന്നാൽ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നിന്നുകൊണ്ട് ജീവിച്ചാൽ, ഒരു ഷെയ്ഖിനും ഒരു നേതാവിനും ഒരാൾക്കും നമ്മളിൽ ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നതും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാകുന്നു. മാത്രമല്ല, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവളായിരുന്നില്ല. സൂറത്തു തഹ്രീമിൽ കാണാം, ളറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത്. അല്ലാഹു സത്യനിഷേധികൾക്ക് ഉദാഹരണമായി എടുത്തു പറയുന്നു, ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത്, നൂഹിന്റെ ഭാര്യയും അതേപോലെ തന്നെ ലൂത്തിന്റെ ഭാര്യയും. അപ്പോ സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇതും നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, എത്ര അടുത്ത ബന്ധുക്കളായാലും പ്രവാചകന്മാരോട് കുടുംബ ബന്ധമുള്ളവരായാൽ പോലും, ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ആണെങ്കിൽ പോലും, ഒരാളെയും നേർമാർഗത്തിലാക്കാനോ ഒരാൾക്കും സ്വർഗം നൽകാനോ ഒരാളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അവർക്ക് പോലും സാധ്യമല്ലെങ്കിൽ, സഹോദരന്മാരെ, സഹോദരികളെ, ആർക്കാണ്, ഏത് ഷെയ്ഖിനാണ്, ഏത് വലിയനാണ്, ഏത് ഔലിയക്കാണ് നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? പലപ്പോഴും സമൂഹത്തിൽ തെറ്റായ വിശ്വാസം, അവരൊക്കെ തങ്ങളെ രക്ഷപ്പെടുത്തും, തങ്ങളുടെ കൈ പിടിക്കാൻ നാളെ പരലോകത്ത് അവരൊക്കെ ഉണ്ടാകുമെന്നാണ് പാമരന്മാരായ മനുഷ്യർ വിശ്വസിച്ചു പോരുന്നത്. അത്തരം അന്ധവിശ്വാസങ്ങൾ, അത്തരം തെറ്റായ വിശ്വാസങ്ങളെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മുമ്പിൽ കൈയൊഴിക്കാൻ നാം തയ്യാറാകണം എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. 77-ാമത്തെ വചനം, വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ, വജഅൽനാ, നാം ആക്കുകയും ചെയ്തു, ദുർരിയതഹു, അദ്ദേഹത്തിൻ്റെ സന്തതിയെ, ഹും, അവരെ തന്നെ, അൽ ബാഖീൻ, ബാക്കിയായവർ അഥവാ അവശേഷിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ സന്തതികളെ നാം അവശേഷിക്കുന്നവരാക്കി. അതാണ് ആ വചനം വ്യക്തമാക്കുന്നത്. അഥവാ ആ ജലപ്രളയത്തിൽ സത്യനിഷേധികളായ എല്ലാ മനുഷ്യരും ഒന്നടങ്കം മുക്കി നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അവിടെ രക്ഷപ്പെടുത്തപ്പെട്ടവർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തെ പിൻപറ്റിയ യഥാർത്ഥ വിശ്വാസികൾ മാത്രമായിരുന്നു. അവരെക്കുറിച്ചാണ് വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ, വജഅൽനാ, നാം ആക്കുകയും ചെയ്തു, ദുർരിയതഹു, അദ്ദേഹത്തിൻ്റെ സന്തതിയെ, ഹും അവർ തന്നെ അൽ ബാഖീൻ അവശേഷിക്കുന്നവർ. ഫഇന്ന കുല്ല നാസി ദുര്യത്തു മൻ ഹമലല്ലാഹു തആല മഅ നൂഹ് അലൈഹിസ്സലാം ഫിസ്സഫീന. യഥാർത്ഥത്തിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ഭൂമുഖത്തുള്ള മനുഷ്യരെല്ലാം അദ്ദേഹത്തിൻ്റെ ദുര്യത്തിലാണ് പെടുക. വലിദാരിക്ക ദാഇമൻ നഖൂൽ നൂഹ് അബുൽ ബഷർ അസ്സാനി. മുഫസ്സിരീങ്ങൾ പറയുന്നു, അതുകൊണ്ട് മനുഷ്യരുടെ രണ്ടാമത്തെ പിതാവാണ് നൂഹ് എന്നാണ് നാം പറയുക. വ ആദം അബുൽ ബഷർ അൽ അവ്വൽ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകട്ടെ മനുഷ്യരുടെ ആദ്യ പിതാവാകുന്നു. മനുഷ്യവംശത്തിൻ്റെ രണ്ടാമത്തെ പിതാവാകുന്നു നൂഹ് അലൈഹിസ്സലാം. ലിഅന്ന അഹ്ലൽ അർദ് അൽ മൗജൂദീന അൽ ആൻ മിൻ ദുര്രിയത്തി ആദം മിൻ ദുര്രിയത്തി നൂഹ് അലൈഹിസ്സലാം. ഇന്ന് കാണുന്ന മനുഷ്യകുലം, മനുഷ്യവംശം, അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതി പരമ്പരകളാകുന്നു. അതാണ് ഈ വചനത്തിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നൊരു കാര്യം. ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയാകുന്നു. യഖൂലുൽ മുഫസ്സിർ വകാന ലഹു സലാസത്തു ഔലാദിൻ. ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു. സാം വഹുവ അബുൽ അറബ്, വൽ ഫർസ് വർ റൂം, വഹാം വഹുവ അബു സൂദാൻ, വയാഫിസ് വഹുവ അബു അത്തുർക്ക്, വയജൂജ് മഅജൂജ്. അതായത് സാം, അതേപോലെ തന്നെ ഹാം, അതുപോലെ തന്നെ യാഫിസ്, ഇങ്ങനെ മൂന്ന് മക്കളുണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഈ മക്കളുടെ സന്തതി പരമ്പരകളാകുന്നു അറബികളും പേർഷ്യക്കാരും അതേപോലെ തന്നെ ആഫ്രിക്കൻസുമൊക്കെ എന്ന് വിശദീകരിക്കപ്പെടുന്നു. പ്രാമാണികരായ പ്രമാണയോഗ്യമായ രേഖകളൊന്നും ആ പറയുന്നതിന് ഇല്ല എന്നാണ് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. ഏതായിരുന്നാലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവചരിത്രം എല്ലാ മനുഷ്യർക്കും വലിയ പാഠമാണ് നൽകുന്നത്. ആ ജലപ്രളയത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ട ആളുകളെന്ന നിലക്ക് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവല്ലാത്ത എല്ലാ ശക്തികളെയും കൈയൊഴിക്കാൻ തയ്യാറാകേണ്ടവരാണ്. ദുആയുടെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ മുഴുവൻ അംശങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കാൻ തയ്യാറാകേണ്ടവരാണ്. സഹോദരന്മാരെ, സഹോദരികളെ, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ ഇഹലോകത്തും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. അതിനുവേണ്ടി തൗഫീഖ് നൽകാൻ അള്ളാഹുവോട് ദുആ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മുവഹിദായിക്കൊണ്ട് ജീവിക്കുവാനും മുവഹിദായിക്കൊണ്ട് തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സോഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റ നോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതിത്തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേന്റെ ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
5: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് സൂറത്തുൽ ഖലം 34 വചനം മുതൽ 44 വചനം വരെയാകുന്നു.
8: വചനം 34, വാക്കർത്ഥം: ഇന്ന ലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് അഥവാ ഭയഭക്തന്മാർക്കുണ്ട്. ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ, ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അഥവാ സ്വർഗങ്ങൾ. നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. വചനം 35 വാക്കർത്ഥം അഫ നജ്അലു, എന്നാൽ അപ്പോൾ നാം ആക്കുകയോ, അൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, കൽ മുജിരിമീൻ, കുറ്റവാളികളെ പോലെ.
4: അഫ നജ്അലുൽ മുസ്ലിമീന കൽ മുജിരിമീൻ,
8: എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുകയോ. വചനം 36 വാക്കർത്ഥം മാലക്കും, നിങ്ങൾക്കെന്താണ്, എന്തുപറ്റി, കൈഫ, എപ്രകാരമാണ്, തഹ്കുമൂൻ, നിങ്ങൾ വിധി കൽപ്പിക്കുന്നു.
4: മാലക്കും കൈഫ തഹ്കുമൂൻ,
8: നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്. വചനം 37 വാക്കർത്ഥം അം ലക്കും, അഥവാ അതല്ല നിങ്ങൾക്കുണ്ടോ, കിതാബുൻ, ഒരു ഗ്രന്ഥം, അഥവാ വല്ല വേദഗ്രന്ഥവും, ഫീഹി, അതിൽ, തദുറുസൂൻ, നിങ്ങൾ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു.
4: അം ലക്കും കിതാബുൻ ഫീഹി തദുറുസൂൻ,
8: അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ, നിങ്ങളതിൽ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമാറ്. വചനം 38 വാക്കർത്ഥം ഇന്നലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട് എന്ന്, ഫീഹി, അതിൽ, അതുപ്രകാരം, ലമ തഹയ്യറൂൻ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അഥവാ ഇഷ്ടപ്പെടുന്നത്.
4: ഇന്നലക്കും ഫീഹി ലമ തഹയ്യറൂൻ,
8: നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ, ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. 34 മുതൽ 38 വരെ വചനങ്ങളുടെ വിശദീകരണം. നിങ്ങൾ നിങ്ങളുടെ ഈ നില തന്നെ തുടർന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വിധി കൽപ്പിക്കുന്ന വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് വായിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വാദിക്കുന്നതും എന്ന് സാരം. വചനം 39 അം ലഖും, അതല്ല അഥവാ നിങ്ങൾക്കുണ്ടോ, ഐമാനുൻ, വല്ല സത്യങ്ങളും പ്രതിജ്ഞകളും, അലൈന, നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ട അഥവാ ബാധ്യസ്ഥമായ, ബാലിഗത്തുൻ, എത്തുന്നതായ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെ, ഇന്ന ലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ടെന്ന്, ലമാ തഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്നത് തന്നെ.

0: അഥവാ ഖിയാമത്തുനാൾ വരേക്കും എത്തുമാറ് ബലത്തിലിരിക്കുന്ന വല്ല സത്യപ്രതിജ്ഞകളും നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ടതായി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. വചനം 40. വാക്കർത്ഥം: സൽഹും, അവരോട് ചോദിക്കുക, അയ്യുഹും, അവരിൽ ഏതൊരുവനാണ് ബിദാലിക, അതിനെപ്പറ്റി സഈം, ഏറ്റുപറയുന്നവൻ അഥവാ ഉത്തരവാദം വഹിക്കുന്നവൻ.
1: സൽഹും അയ്യുഹും ബിദാലിക സഈം,
0: നബിയെ, അവരോട് ചോദിക്കൂ, അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ. വചനം 41. വാക്കർത്ഥം: അം ലഹും, അതല്ല അവർക്കുണ്ടോ, ശുറക, വല്ല പങ്കുകാരും, ഫല്യഅതൂ, എന്നാൽ അവർ വരട്ടെ, ബിശുറകഇഹിം, അവരുടെ പങ്കുകാരെ കൊണ്ട് അഥവാ പങ്കുകാരുമായി, ഇങ്കാനൂ, അവരാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാന്മാർ.

0: അഥവാ അവർക്ക് വല്ല പങ്കുകാരും ആരാധ്യനും ഉണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. 39 മുതൽ 41 വരെ വചനങ്ങളുടെ വിശദീകരണം. കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസം ഖിയാമത്ത് നാളാണല്ലോ. അവരുടെ ഹിതവും ഇച്ഛയും അനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിന് അതുവരേക്കും ബലത്തിലിരിക്കുന്ന വല്ല ഉറപ്പും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതായി വല്ലവരും വാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ അതൊന്ന് തെളിയിക്കട്ടെ. അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കത്തക്ക അധികാരാവകാശങ്ങളോടുകൂടിയ വല്ല പങ്കുകാരും അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി അവർ ഗണിച്ചു വരുന്ന വല്ല ആരാധ്യ വസ്തുക്കളും അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണട്ടെ എന്ന് താൽപ്പര്യം. വചനം 42. വാക്കർത്ഥം: യൗമ യുക്ഷഫു, തുറക്കപ്പെടുന്ന, വെളിവാക്കപ്പെടുന്ന അഥവാ നഗ്നമാക്കപ്പെടുന്ന ദിവസം. അൻസാഖിൻ, കണങ്കാലിൽ നിന്ന്. വയുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും. ഇലസുജൂതി, സുജൂതിലേക്ക് അഥവാ സുജൂദ് ചെയ്യാൻ. ഫലാ യസ്തത്വീഊൻ, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല.
1: യൗമ യുക്ഷഫു അൻസാഖിൻ വയുദ്ഔന ഇലസുജൂദ് ഫലാ യസ്തത്വീഊൻ.
0: കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ല. വചനം 43. വാക്കർത്ഥം: ഖാശിഅതൻ, താഴ്മ കാണിച്ച് അഥവാ ഭക്തി കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ. തർഹഖുഹും, അവരെ മൂടും, ആവരണം ചെയ്യും അഥവാ ബാധിക്കും. ദില്ലതുൻ, നിന്ദ്യത, ഹീനത, അപമാനം. വഖദ് കാനു, അവർ ആയിരുന്നിട്ടുണ്ട്. യുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുക. ഇലസുജൂതി, സുജൂദ് ചെയ്യാൻ. വഹും, അവർ ആയിരിക്കെ. സാലിമൂൻ, സുരക്ഷിതർ അഥവാ രക്ഷപ്പെട്ടവർ.

0: തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. അന്ന് അവരത് ചെയ്തിരുന്നില്ല. 42-43 വചനങ്ങളുടെ വിശദീകരണം. മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ഷഫു അൻ സാഖിൻ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ. ഇതിൽ നിന്നാണ് ഈ അലങ്കാരപ്രയോഗം ജന്മമെടുത്തിരിക്കുന്നത്. ഖിയാമത്ത് നാളിലെ അതിഗൗരവഘട്ടമാണ് ഇവിടെ ഉദ്ദേശ്യം. ലോകരക്ഷിതാവായ അല്ലാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്ദ്യരും ഹീനരുമായിക്കൊണ്ട് ലജ്ജിച്ചു തലതാഴ്ത്തി കീഴ്പോട്ടു നോക്കിക്കൊണ്ടിരിക്കും. സൂറത്ത് ഷൂറ 45 വചനം നോക്കുക. ഈ അവസരത്തിൽ അവരോട് അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്ക് അതിന് സാധിക്കുന്നതല്ലെന്നും അല്ലാഹു പ്രസ്താവിക്കുന്നു. ഇഹത്തിൽ വച്ച് അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചിരുന്നുവല്ലോ. അപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ അതിന് പരിപൂർണമായും തയ്യാറാണ്. പക്ഷേ അവർക്കതിന് സാധ്യമാകുകയില്ല. അവരോട് ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശ്യം അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വ്യക്തമാണല്ലോ. കാര്യം ഗൗരവത്തിങ്കലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അല്ലാഹുവിന് സുജൂദ് ചെയ്യും. ഇഹത്തിൽ വച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും. ഈ അവസരത്തിൽ അവരും സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ മുതുക് വളയാതെ ഒരേ നട്ടെല്ലായിത്തീരുന്നതാണ് എന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിക്കുന്ന ഒരു നബിവചനത്തിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തുൽ ഖലം 34 വചനം മുതൽ 44 വചനം വരെയാകുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: كسبتم ولا تسألون عما كانوا يعملون.
1: ആരോഗ്യ രംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സൂറ റൂം 9-21 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഹസൻ ബിൻ അബ്ദുള്ള ബൊറയ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഹസൻ ബിൻ അബ്ദുള്ള ബൊറൈ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840,
2: ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായമായ സൂറത്തുൽ ഖിയാമയാണ് ഇപ്പോൾ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

0: റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുറാൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുറാൻ പാരായണം ലോക പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുറാൻ റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങൾ നാം ആസ്വദിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

لست بخير فهو على كل شيء قدير وهو

وَلَقَدْ جَاءَكَ مِنْ نَبَإِ الْمُرْسَلِينَ.

يستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين.

قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة

والبحر قد فصلنا الآيات لقوم يعلمون.

اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യം.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ അൽ ജിന്ന് 11 മുതൽ 15 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്നാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി 11-ാമത്തെ സൂറത്തുൽ ജിന്ന് 11-ാമത്തെ നോക്കാം. വഅന്ന മിന്നസ്സ്വാലിഹൂന, നൂന് ശദ്ദുള്ളത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മിന്നസ്സ്വാലിഹൂന വമിന്ന ദൂന ദാലിക, ആദ്യത്തെ ദായാണ്, പിന്നെ ദ, അത് ശ്രദ്ധിക്കുക. പിന്നെ കുന്ന തറായിഖ ഖൈദദ, ഒന്ന് നോക്കട്ടെ. കുന്ന തറായിഖ,
4: കുന്ന തറായിഖ
3: ഖാഫ് ശരിക്കും ഉച്ചരിക്കുക. മദ് മുത്തസിലാണ്. വഅന്ന ലനന്ന ലനന്ന നൂന് ശദ്ദ് നല്ലോണം മണിക്കുക. പിന്നെ ലലന്ന അല്ലൻ അവിടെ മദ് മുംഫസിലാണ്. അപ്പൊ മദ് നല്ലോണം ഇട്ടണം. എങ്ങനെ ലനന്ന
4: വനന്ന
3: പിന്നെ അത് മദ് മുംഫസിലാണ്. പിന്നെ അല്ലൻ നേരത്തെ വന്ന പോലെ തന്നെ അല്ലൻ നൂൻ സാക്കിന് ശേഷം ലാമ്. അപ്പോ അല്ലൻ എങ്ങനെ അല്ലൻ. പിന്നെ ലൻ അജിസ നൂ രണ്ട് നൂൻ ഒന്നിച്ചു വന്നു. അപ്പൊ എന്താണ് ശബ്ദമുള്ള പോലെ തന്നെ ലൻ അജിസ
4: ലൻ അജിസ.

0: ബിറബ്ബിഹി വെച്ചു. ഒമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആ അത് ശ്രദ്ധിക്കാം, യുഅ്മിൻ ബിറബ്ബിഹി എന്നാണ്. എന്താണ് വാക്ക്? യുഅ്മിൻ ബിറബ്ബിഹി, നൂന് സാക്കിനക്ക് ശേഷം ബാ ആണ്. അപ്പൊ എങ്ങനെ ഓതണം? നൂനിനെ മീമാക്കി മാറ്റണം അവിടെ. ഇഖ്ലാബ് എന്നാണ് നിയമം പറയാം. നൂന് സാക്കിനയെ മീമാക്കും, കാരണം ശേഷം ബാ ആണ്. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അംബിയ, അൻബിയ ആണ്. നമ്മൾ എങ്ങനെ ഉച്ചരിക്കല്? ആ അത് മണിക്കും വേണം. അംബിയ, അതുപോലെ ഫമയുമിൻ ഇദ്ഗാമി ഗുന്ന ഫമയുമിൻ, പിന്നെ യുഅ്മിൻ ബിറബ്ബിഹി, യുഅ്മിൻ ബി, എങ്ങനെ യുഅ്മിൻ ബിറബ്ബിഹി, റബ്ബിഹി ഫലാ യഖാഫു ബഖ്സം വലാ റഹഖ. പിന്നെ വഅന്ന മിന്ന നൂൻ ശദ്ദ് വീണ്ടും അങ്ങനെ തന്നെ, അൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന. മിന്നൽ ഖാസിത്തൂന എന്ന് നോക്കിക്കേ.
1: വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന.
0: ആ അതന്നെ പ്രശ്നം. ഖാസിത്തൂന എന്നാ പറഞ്ഞത്. സീന് സ്വാദായിട്ട് ഉച്ചരിച്ചു. സീന് സീനായിട്ട് തന്നെ ഉച്ചരിക്കണം. കാരണം എന്താ, ശേഷം താളുള്ളത് കൊണ്ട് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. ഇതുപോലെ എന്ന് ആൾക്കാർ ഓതുക. അങ്ങനെയാണോ? അല്ല. എങ്ങനെ ഓതണ്ട്? മുസ്തഖീം, മുസ്ത സീന് സീന് പിന്നെ ത്വാണ്, സീന് കഴിഞ്ഞിട്ട് പിന്നെ ത. അപ്പൊ മുസ്തഖീം. മറ്റേത് മുസ്തഖീം എന്നാകുമ്പോൾ സീന് സ്വാദായി, താ ത്വാ ആയി, രണ്ട് തെറ്റ് വന്നു, അക്ഷരം മാറി. അതുപോലെ തന്നെ എവിടെ വമിന്നൽ ഖാസിത്തൂൻ, എങ്ങനെ നിർത്തുമ്പോ സുക്കൂനായിട്ടാ നിർത്ത. വാമി ഒന്നുകൂടി,
1: വാമിൻ
0: ഫമൻ അസ്ലമ, നൂൻ സാക്കിന് ശേഷം ഹംസയാണ്. അപ്പോ ഇൽഹാർ, മൻ അസ്ലമ, മൻ എങ്ങനെ
1: മൻ
0: അസ്ലമ. ഫഉലൈക മദ് എങ്ങനെ?
1: ഫഉലൈക,
0: അയ്യവ ഫഉലൈക. നൈല ഓതുന്നില്ല ഇടക്ക്. ഫഉലൈക എന്ന് ഓതിക്കേ.
1: ഫഉലൈക.
0: തഹറൗ റഷദ. പിന്നെ വഅമ്മൽ ഖാസിത്തൂന വീണ്ടും അങ്ങനെ തന്നെ. അമ്മൽ ഖാസി സി അതിന്റെത്വാണ്. വഅമ്മൽ ഖാസി ഖാസി സ്വല ഖാസിത്തൂന ഓത്.
1: വഅമ്മൽ ഖാസിത്തൂന
0: فَكَانُوا لِجَهَنَّمَ حَطَبًا وَأَن لَّوِ اسْتَقَامُوا عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُم مَّاءً لَّوِ اسْتَقَامُوا أَوْنَ لَامُن شَدَّ കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഓതിയാ മതി, ശ്രദ്ധിച്ചു ഓതിയാ മതി. عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُم أَسْقَيْنَاهُم ഒരു മീം, പിന്നെ അടുത്തത് മറ്റൊരു മീം. അപ്പോ أَسْقَيْنَاهُم ഇദ്ഗാം അല്ല, ഇൽഹാറാണ്. അപ്പോ മാ അൻഗദഖ കേട്ടോ. ആ ഇനി ഓതാം. എവിടുന്ന ഓതണ്ട്? വന്ന ലമ്മ സമീനെ, വന്ന ലനന്നെ ഓതാം. وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ فِي الْأَرْضِ
1: وَأَنَّا ظَنَنَّا
0: أَن لَّن نُّعْجِزَ اللَّهَ. എത്തണില്ല അല്ലേ? ഒന്നുകൂടി നോക്കാം. നിർത്തിയോ കേട്ടോ.

0: ജഹന്നമ നൂന് പോയി.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ ജിന്നിലെ 11 മുതൽ 15 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യാൻ പഠിച്ചത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.

0: പീസ് ഖുറാൻ റേഡിയോ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 97-98 വചനം. ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

قل من كان. قل ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാ ഖി ഖു ഖ് ഖുൽ ഖുൽ മൻ കാന സാക്കിന നൂന് ശേഷം കാഫ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന അദുവൻ ഐൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൽ ലിജിബിരീൽ അദുവൻ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവൽ ലിജിബിരീല അദുവൽ ലിജിബിരീല ഫഇന്നഹു നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ഫഇന്നഹു നസ്സലഹു ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക അലാ ഐൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യഭാഗം. ഐൻ ഇവിടെ ഒന്നും അലാ ഖൽബിക് ഇങ്ങനെ ഓതരുത്, അലാ ഖൽബിക് ഖാഫ് ഖൽബിക ബിഇദ്നില്ലാഹി ബിഇദ്നി ബിഇദ്നി ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ലാ ബിഇദ്നില്ല എന്നല്ല, ബിഇദ്നില്ലാ ആയത്തുൽ കുർസിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ലാ ബിഇദ്നില്ലാഹി മുസദ്ദിഖ മുസദ്ദിഖ സാദ് സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സാദ്. മുസദ്ദിഖൻ എന്നല്ല മുസദ്ദിഖ മുസദ്ദിഖ. അതുപോലെ തന്നെ ഖാഫിൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കണം. മുസദ്ദിഖല്ലിമ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മുസദ്ദിഖല്ലിമ മുസദ്ദിഖ ലിമ ബൈന ബൈന യദൈഹി ബൈന യദൈഹി വഹുദ വഹുദൻ വബുശ്ര വഹുദൻ വബുശ്ര തൻവീന് ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഹുദൻ വബുശ്ര വഹുദൻ വബുശ്ര ഇങ്ങനെ وبشرى للمؤمنين وبشرى للمؤمنين مؤمنين الا مؤمنين مؤمنين ارتعد من كان عدوا لله من كان سكون النون نشهم كاف نونينه اوكتماكي منيكنم من كان اخفى بغن عدوا ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൻ അദുവൻ അല്ല ഐൻ അദുവൻ അദുവൻ ലില്ലാഹി അദുവൻ തൻവീന് ശേഷം ലാം ഇവിടെയും ഇദ്ഗാം ബിലാഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തൻവീനിനെ. അദുവൻ ലില്ലാഹി വമലായികതി വമലായികതി മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് മല ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ ഇ ഹംസ അതേ പദത്തിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഉവമേലീ നിർബന്ധമായിട്ടും അവിടെ നീട്ടണം. ഉവമലായികതിഹി വറുസുലിഹി വറുസുലിഹി റാഇനും സീനിനും എല്ലാം ദമ്മാണ്. വറുസുലിഹി വറുസുലി എന്നല്ല, സുക്കൂനാവരുത് സീനിന്. വറുസുലിഹി വജിബിരീല വജിബിരീല വജിബിരീല വമീകാല വമീകാല ഫഇന്നല്ലാഹ ഫഇന്ന നൂന് ശദ്ദുണ്ട് മണിക്കണം. ഫഇന്ന ഗുന്നയുടെ ദൈർഘ്യം അഥവാ മണിക്കൽ ആ ശബ്ദത്തിൻ്റെ നീട്ടേണ്ട ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ്. അപ്പോൾ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ അദുവ്വുൻ അദുവ്വുൻ ദാലിന് ദമ്മ വാവിന് ദമ്മ തൻവീൻ അദുവ്വുൽ ലിൽ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവ്വുൽ ലിൽ അദുവ്വുൽ ലിൽ കാഫിരീൻ
ലിൽ കാഫിരീൻ എന്നല്ല പറയേണ്ടത്. കാഫ് ഉച്ചരിക്കുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അറബികളുടെ ശൈലിയിൽ എന്നാണല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ പാരായണത്തിൽ വരാറുള്ളത് എല്ലാ അക്ഷരങ്ങളും ഒരു കനപ്പിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതാണ് കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലിൽ കാഫിരീൻ കാഫിരീൻ എന്നല്ല ലിൽ കാഫിരീൻ. ആയത്തിൻ്റെ അവസാനത്തിൽ ലിൽ മുഅ്മിനീൻ എന്നുള്ളിടത്തും ലിൽ കാഫിരീൻ എന്നുള്ളിടത്തും അടുത്ത ആയത്തുകളിലൊക്കെ തന്നെ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ എന്നാണ്. മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ ലിൽ കാഫിരീന നൂനിന് ഫതഹാണ് ഉള്ളത്. പക്ഷേ ലിൽ കാഫിരീൻ അങ്ങനെയാണ് നമ്മൾ നിർത്താറുള്ളത് സുക്കൂൻ നൽകിക്കൊണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ ലിൽ കാഫിരീ ശേഷം സുക്കൂൻ വരുന്നു. നമ്മൾ നിർത്തുന്നത് കൊണ്ട് സുക്കൂൻ വരുന്നു. അതാണ് മദ് ദൈർഘ്യം. ആരിദ് താൽക്കാലികം, ലിസുക്കൂൻ ഉള്ളതിനാൽ. അപ്പോൾ സുക്കൂൻ ഉള്ളതിനാൽ നമ്മൾ അവിടെ നിർത്തുന്നു. സുക്കൂൻ നമ്മൾ നിർത്തുന്നത് കാരണത്താൽ നൽകുന്നതാണ്. അതാണ് മദ് ആരിദ് ലിസുക്കൂൻ. അങ്ങനെയാകുമ്പോൾ 2, 4, 6 ഖിറാഅത്തിനനുസരിച്ച് നീട്ടാവുന്ന ദൈർഘ്യം അത്രയും നമ്മൾ നീട്ടണം. 6 ഹക്കത്തിൻ്റെ ഖദറിലായിട്ട് നീട്ടാവുന്ന മദ് ഇൻഷാ അള്ളാ. ഒന്നുകൂടെ ഓതാം.

0: وجبريل وجبريل وميكال فإن الله عدو للكافرين.
1: سورة البقرة إلى 97-98 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ കൃത്യമായിട്ട് ഓതുവാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഇതുവരെ കേട്ടത് അത്തഹസീൻ, സൂറത്തുൽ ബഖറ 97-98 വചനം. അത്തഹസീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: فقد كذبتم فسوف يكون لزاما.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഇനി മനപാഠം പേജ് 522, സഅദ് അൽ ഖാമിദി.

0: മനപ്പാഠം സമാപിക്കുന്നു. പേജ് 522 മനപ്പാഠത്തിൽ സാദൽ ഗാമിദിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ഹൂദിലെ 96 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുള്ള ബുഅയ്ജാൻ.

وما ظلمناهم ولكن ظلموا أنفسهم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1000,000+ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം, സൂറ അൽ ബഖറ 34-39 വചനം. ഖലീഫ സുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 34-39. ഖിറാഅത്ത് ഖലീഫ അസ്സുനീജിയായിരുന്നു.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
2: ذلك الكتاب لا ريب فيه هدى للمتقين.
1: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
3: ഈസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്നിലെ 3-9 വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
4: വചനം 3, വാക്കർത്ഥം. വ അന്നഹു, നിശ്ചയമായും അത്, കാര്യം. തആല, ഉന്നതമായിരിക്കുന്ന എന്നും. ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം. അനുഗ്രഹം. മത്തഹദ, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സ്വാഹിബത്തൻ, സഹധർമ്മിണി, തുണക്കാരി, സഹധർമ്മിണിയായ ഭാര്യയെ. വലാവലദൻ, സന്താനത്തെയുമില്ല.

0: നമ്മുടെ റബ്ബിൻ്റെ മഹത്വം ഉന്നതമായതാകുന്നു എന്നും അവൻ സഹധർമ്മിണിയെയാകട്ടെ സന്താനത്തെയാകട്ടെ സ്വീകരിച്ചിട്ടില്ല എന്നും. വചനം 4 വാക്കർത്ഥം വ അന്നഹു കാന ആയിരുന്നുവെന്നും, യഖൂലു പറയും, സഫീഹുന നമ്മിലെ ഭോഷൻ വിഡ്ഢി, അലല്ലാഹി അല്ലാഹുവിൻ്റെ മേൽ അല്ലാഹുവിൻ്റെ പേരിൽ, ഷത്വത്ത അക്രമം കവിഞ്ഞ അനീതി വിദൂരമായ വ്യാജം.
1: وأنه كان يقول سفيهنا على الله شططا
0: നമ്മിലുള്ള ഭോഷൻ അല്ലാഹുവിൻ്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ടായിരുന്നു എന്നും. വചനം 5 വാക്കർത്ഥം വഅന്ന ലനന്ന നാം ധരിച്ചു എന്നും, അല്ലൻ തഖൂല പറയുന്നതേയല്ല എന്നും, പറയുകയില്ല തന്നെ എന്നും. അൽ ഇൻസാനു മനുഷ്യർ, വൽ ജിന്നു ജിന്നും, അലല്ലാഹി അല്ലാഹുവിൻ്റെ മേൽ, കദിബൻ വ്യാജം വല്ല കളവും.

മനുഷ്യരും ജിന്നും അള്ളാഹുവിന്റെ പേരിൽ നിശ്ചയമായും വ്യാജം പറയുന്നതേയല്ല എന്ന് ഞങ്ങൾ ധരിച്ചുവെന്നും പ്രസ്താവിച്ചു. വചനം 3 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിന് മക്കളും ഭാര്യയുമുണ്ട് എന്നിങ്ങനെ യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത വ്യാജങ്ങൾ അവൻ്റെ പേരിൽ മനുഷ്യവർഗമോ ജിന്നുവർഗമോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഖുർആൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അതെല്ലാം വിഡ്ഢിത്തങ്ങളാണെന്നും അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് സാരം. വചനം 6. വാക്കർത്ഥം വഅന്നഹു കാന, ആയിരുന്നുവെന്നും. റിജാലുൻ, ചില പുരുഷന്മാർ. ആളുകൾ. മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട. യഊദൂന, അവർ അഭയം തേടുമായിരുന്നു, ശരണം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു. ബിരിജാലിൻ, ചില പുരുഷന്മാരോട്. മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള. ഫസാദൂഹും, അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു. റഹഖ, ബാധ. ഗർവ്, ധിക്കാരം, ധാർഷ്ട്യം, വിഡ്ഢിത്തം, അക്രമം.

മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാർ ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഥവാ ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിഡ്ഢിത്തം അഥവാ ഗർവ് വർദ്ധിപ്പിച്ചു എന്നും. വചനം 7 വാക്കർത്ഥം വഅന്നഹും ലന്നു, അവർ ധരിച്ചു എന്നും. കമാ ലനന്തും, നിങ്ങൾ ധരിച്ചതുപോലെ. അല്ലൻ യബഅസ, എഴുന്നേൽപ്പിക്കുകയില്ല തന്നെ എന്ന്, അയക്കുകയില്ല തന്നെ എന്ന്, നിയോഗിക്കുകയില്ല തന്നെ എന്ന്. അല്ലാഹു അല്ലാഹു, അഹദൻ, ഒരാളെയും.

അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേയല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. വചനം 6-7 എന്നിവയുടെ വിശദീകരണം. ജിന്നുകളെക്കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ഷെയ്ത്വാനെ അഥവാ പിശാചിനെക്കുറിച്ചും ഇന്നു പലരിലും കണ്ടുവരുന്നതുപോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശനിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതായാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും നേരിടുകയില്ലെന്ന് അവർ സമാധാനിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയാണ് 6-ാം വചനത്തിൽ ജിന്നുകൾ പ്രസ്താവിക്കുന്നത്. ഫസാദൂഹും റഹക എന്ന വാക്യത്തിന് 2 പ്രകാരത്തിൽ അർത്ഥ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. 1. ആ ശരണം തേടൽ മൂലം ജിന്നുകൾക്ക് മനുഷ്യർ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ അത് നിമിത്തം അവർക്ക് ഗർവവും ധിക്കാരവും അധികമായിത്തീർന്നു. 2. അതുമൂലം മനുഷ്യർക്ക് ജിന്നുകൾ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായി അവരിൽ ഭോഷ്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. റഹഖ് എന്ന വാക്കിന് സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതും കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന 2 സർവനാമങ്ങളിൽ ജിന്നുകളെ കുറിക്കുന്നത് ഏതാണെന്നും മനുഷ്യരെ കുറിക്കുന്നത് ഏതാണെന്നും നിർണയിക്കുന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണവുമാണ് ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം. 2 ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. 7-ാം വചനത്തിൽ അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല, ലയ്യബ്അസല്ലാഹു അഹദ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അല്ലാഹു ആരെയും റസൂലായി എഴുന്നേൽപ്പിക്കുകയില്ല എന്നും മരണശേഷം അല്ലാഹു ആരെയും 2 എഴുന്നേൽപ്പിക്കുകയില്ല എന്നും ആകാവുന്നതാകുന്നു. ഈ 2 ആ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുമുണ്ട്. 2 ജിന്നുവർഗവും മനുഷ്യവർഗവും ധരിച്ചു വന്നിരുന്ന ആ ധാരണ തെറ്റാണെന്ന് തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നുവെന്നത്രേ ജിന്നുകൾ പ്രസ്താവിച്ചതിൻ്റെ സാരം. മനുഷ്യരിലുള്ള ചില അപരിഷ്കൃത വിഭാഗത്തിൻ്റെ പേരാണ് ജിന്നു എന്നും അങ്ങനെ ഒരു പ്രത്യേക വർഗം സൃഷ്ടികളില്ലെന്നും വാദിക്കുന്നവർ തങ്ങളുടെ വാദത്തിനു കൊണ്ടുവരാറുള്ള പൊള്ളയായ തെളിവുകളിൽ ഒന്നാണ് റിജാലും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള പുരുഷന്മാർ എന്ന വാക്ക്. റിജാലിൻ്റെ ഏകവചനം റജുൽ എന്നാകുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ പറയാറുള്ളൂവെന്ന് ഇവർ സമർത്ഥിക്കുന്നത് കാണാം. ഈ സമർത്ഥനം കഴമ്പില്ലാത്തതാണെന്നും അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അതിൽ അവർക്ക് തെളിവിന് വകയില്ലെന്നും സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം പ്രത്യേകം വിവരിച്ചു കഴിഞ്ഞതാണ്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവർക്ക് ജിന്നുകളുടെ പ്രസ്താവനകളായി ഈ സൂറത്തിൽ കാണുന്ന പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തികച്ചും ബാലിശമായ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യേണ്ടി വന്ന ചില ഭാഗങ്ങളാണ് തുടർന്നുള്ള 2 കാണുന്ന ജിന്നുകളുടെ പ്രസ്താവന. വചനം 8, വാക്കർത്ഥം. വഅന്ന ലമസ്ന, നാം സ്പർശിച്ചു എന്നും തൊട്ടു എന്നും. അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, അപ്പോൾ നാം അതിനെ കണ്ടെത്തി. മുലിഅത്ത്, അത് നിറയ്ക്കപ്പെട്ട നിലയിൽ. ഹറസൻ, പാറാവുകാരാൽ. ഷദീദൻ, കഠിനമായ ശക്തമായ.
വഷുഹുബ, തീജ്വാലകളാലും ഉൽക്കകളാലും.

നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി. അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തിയെന്നും. വചനം 9. വാക്കർത്ഥം: വഅന്ന കുന്നാ നഖഉദു, നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും. മിൻഹ, അതിൽ നിന്ന്. മക്കാഇദ, ചില ഇരിപ്പിടം, ചില താവളങ്ങളിൽ. ലിസ്സംഇ, കേൾക്കുവാൻ വേണ്ടി. ഫമൈ യസ്തമിഅ, എന്നാൽ ആരെങ്കിലും ചെവി കൊടുത്താൽ, കേൾക്കാൻ ശ്രമിച്ചാൽ. അൽ ആന, ഇപ്പോൾ. യജിദ് ലഹു, അവൻ തനിക്ക് കണ്ടെത്തും. ഷിഹാബൻ, ഒരു തീജ്വാല. ഉൽക്ക, റസ്വദ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന.

0: നാം അതിൽ
1: അഥവാ
0: ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന
1: അഥവാ
0: കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. വചനം 8-9 എന്നിവയുടെ വിശദീകരണം. മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തപ്പെടുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവയ്ക്കെല്ലാം ശക്തിയുക്തം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് അവരിൽ ഒരു കൂട്ടർ നബിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്നിലെ 3-9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, സൂറത്തു സോഫാത്തിലെ 74-75 വചനങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം إلا عباد الله المخلصين ولقد نادانا نوح فلنعم المجيبون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 74-75 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 73-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. തുടർന്ന് പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ, അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ടവരായ, ശുദ്ധരായ, അല്ലദീനസ്തജാബു ലി റബ്ബിഹിം. മുഫസ്സിരീങ്ങൾ പറയുന്നു, മുഖ്ലസ്വീങ്ങളായ ദാസന്മാർ എന്നു പറഞ്ഞാൽ റബ്ബിന് ഉത്തരം നൽകിയവരാകുന്നു അവർ. വത്തബഉ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ പിൻപറ്റി ജീവിച്ചവരാകുന്നു അവർ. ഫഖദ് നജ്ജാഹുമുല്ലാഹു തആല, തീർച്ചയായും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. മിനൽ അദാബിൽ മുഹീൻ, അപമാനകരമായ ശിക്ഷയിൽ നിന്ന്. വഹാദിഹി സുന്നത്തുഹു സുബഹാന ദാഇമൻ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാകുന്നു എപ്പോഴും. സൂറത്ത് യൂനസിൽ കാണാം 102-103 വചനങ്ങളിൽ, ഫഹൽ യതദിറൂന ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം ഖുൽ ഫൻതദിറൂ ഇന്നീ മഅകും മിനൽ മുതദിരീൻ ثُمَّ نُنَجِّي رُسُلَنَا وَالَّذِينَ آمَنُوا كَذَلِكَ حَقًّا عَلَيْنَا نُنْجِي الْمُؤْمِنِينَ فَهَلْ يَنْتَظِرُونَ അവർ കാത്തിരിക്കുന്നുവോ? إِلَّا مِثْلَ أَيَّامِ الَّذِينَ خَلَوْا مِنْ قَبْلِهِمْ അവർക്ക് മുമ്പുള്ള മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിനുണ്ടായ ശിക്ഷയെ അല്ലാതെ അതേ ഇവർക്ക് കാത്തിരിക്കാനുള്ളൂ. ഉൽ നബിയെ പറയുക, ഫതദിറൂ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഇന്നീ മഅകും മിനൽ മുതദിരീൻ ഞാനും നിങ്ങളുടെ കൂടെ പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽപ്പെട്ടവനാകുന്നു. സുമ്മ നുനജ്ജി റുസുലന പിന്നെ നമ്മുടെ ദൂതന്മാരെ നാം രക്ഷപ്പെടുത്തി. വല്ലദീന ആമനു വിശ്വാസികളെയും, കദാലിക് അപ്രകാരം, ഹഖൻ അലൈന നൂജിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ രക്ഷിക്കൽ രക്ഷപ്പെടുത്തൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. അതാണ് അല്ലാഹു ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ നിഷ്കളങ്കമാക്കപ്പെട്ട നമ്മുടെ ദാസന്മാർ ഒഴികെ അവർ ശിക്ഷക്ക് അർഹരല്ല, അവർ ശിക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അല്ലാഹു ആ വചനത്തിൽ വ്യക്തമാക്കുന്നത്. സൂറത്തു റൂമിൽ കാണാം, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസുല താങ്കൾക്ക് മുമ്പ് നാം ദൂതന്മാരെ അയച്ചു. ഇലാ ഖൗമിഹിം അവരുടെ ജനങ്ങളിലേക്ക്, ഫജാഊഹും ബിൽ ബയ്യിനാത്ത് ആ ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ആ സമൂഹത്തിലേക്ക് ചെന്നു. ഫതഖംനാ മിനല്ലദീന അജ്റമു അങ്ങനെ പ്രവാചകന്മാരെ ധിക്കരിച്ചവരെ അവർക്കു നേരെ അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു. എന്നാൽ വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ശിക്ഷ അത് പിടികൂടാറുള്ളത്, ആ ശിക്ഷ ഇറങ്ങാറുള്ളത് പ്രവാചകന്മാരെ ധിക്കരിച്ച പ്രവാചകന്മാർക്ക് നേരെ എല്ലാ തരത്തിലുമുള്ള ധിക്കാരപരമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച, അത് അഴിച്ചുവിട്ട, അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയായിരിക്കും. എന്നാൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് താങ്ങും തണലുമായി വർത്തിച്ച യഥാർത്ഥ വിശ്വാസികളെ അല്ലാഹു രക്ഷപ്പെടുത്തും. അവർക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുന്നതല്ല എന്നാണ് 74-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഒരു മുഖ്ലിസായ മനുഷ്യൻ തൻ്റെ ആദാത്തുകളെപ്പോലും ഇബാദാത്തുകളാക്കുന്നു, അഥവാ തൻ്റെ ദിനചര്യകളെപ്പോലും ഇബാദത്തുകളുടെ മഹത്വത്തിലേക്ക് ഉയർത്തും നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ കൊണ്ട്. എന്നാൽ ചില ആളുകൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ പോലും അവരുടെ ഇഖ്ലാസിൻ്റെ അഭാവം കാരണമായി അവരുടെ ഇബാദാത്തുകൾ പോലും ആദാത്തുകളായിട്ട് മാറുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കൃത്യമായി നമസ്കരിക്കാറുണ്ടാകും, ഒളു ചെയ്യാറുണ്ടാകും, അതൊരു ദിവസവും ചെയ്യുന്ന പ്രവർത്തനം എന്ന നിലക്ക് ഒരു ചടങ്ങായി അവശേഷിക്കുകയാണ്. ഇഖ്ലാസിൻ്റെ അഭാവമാണ് അതിൻ്റെ കാരണം. അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഓരോരുത്തരും നമ്മുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഫസ്സിരീങ്ങൾ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ മുഖ്ലസീൻ എന്നതുപോലെ തന്നെ ആ വചനത്തിന് മുഖ്ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. മുഖ്ലസീൻ എന്നാകുമ്പോൾ അല്ലാഹു നിഷ്കളങ്കത നൽകിയവർ എന്നാണ് അർത്ഥം വരിക. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി അല്ലാഹുവിനെ ആരാധിക്കുന്നവർ, ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം വരിക. രണ്ടായിരുന്നാലും ഏറ്റവും നല്ലൊരു വിശേഷണമായി ആ വിശേഷണത്തെ അല്ലാഹു എടുത്തു പറയുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹു അവനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മോട് കൽപ്പിക്കുന്നത് ഇഖ്ലാസോടുകൂടി ആരാധിക്കുവാൻ വേണ്ടിയാണ്. സൂറത്തുൽ ബയ്യിനയിൽ കാണാം,
5: വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു,
4: അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ,
5: മുഖ്ലിസീന ലഹുദ്ദീൻ,
4: കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്. നാം നിർവഹിക്കുന്ന ഏത് ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഇബാദത്തുകൾ അർപ്പിച്ചുകൂടാ. സൂറത്തു ഗാഫിറിലെ 14-ാമത്തെ വചനത്തിൽ കാണാം,
5: ഫദുഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ.
4: ഫദുഉല്ലാഹ, എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
5: മുഖ്ലിസീന ലഹുദ്ദീൻ,
4: കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, വളരെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സൂറത്തു സുമറിലെ 2-ാമത്തെ വചനത്തിൽ കാണാം,
5: ഫഅബ്ദില്ലാഹ മുഖ്ലിസൽ ലഹുദ്ദീൻ.
4: ഫഅബ്ദില്ലാ, എന്നാൽ നീ അള്ളാഹുവിനെ ആരാധിക്കുക,
5: മുഖ്ലിസൻ,
4: ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായിക്കൊണ്ട്.
5: ലഹുദ്ദീൻ,
4: അവന് ദീനിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നീ അവനെ ആരാധിക്കുക. സഹോദരന്മാരെ, നാം നിർവഹിക്കുന്ന ഇബാദാത്തുകൾ, ഏത് സൽപ്രവർത്തനങ്ങളും ഇഖ്ലാസിന്റെ അഭാവം കൊണ്ട് അത് ഫലശൂന്യമായി മാറും. നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര ത്യാഗപൂർണമാണെങ്കിൽ പോലും, എത്ര പണം ചെലവഴിച്ചിട്ടാണെങ്കിൽ പോലും, ഇഖ്ലാസിന്റെ അഭാവം കൊണ്ട് ആ കർമ്മങ്ങൾ തിരസ്കരിക്കപ്പെടുമെന്നത് ഗൗരവമായി കാണേണ്ട കാര്യമാകുന്നു. അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നവരാകുന്നു. അതാണ് മുഖ്ലിസീങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ മുഖ്ലസീങ്ങളായ ആളുകൾ എന്ന് അള്ളാഹ് പ്രത്യേകമായി പറഞ്ഞത്.
5: ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ,
4: ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിന്റെ ദാസന്മാർ ഒഴികെ. അവിടെ ശ്രദ്ധേയമായൊരു പരാമർശം, അള്ളാഹുവിന്റെ ദാസന്മാർ എന്നത് അത് മഹത്വത്തിനു വേണ്ടി ഇലാഫത്ത് ചെയ്തു പറഞ്ഞതാകുന്നു. അറബി ഭാഷയിൽ അത്തരം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഭവനം എന്നൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് തഷ്രീഫിനു വേണ്ടി ഇലാഫത്ത് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി പറയുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ വിശേഷണത്തിന് അർഹരാകാൻ പ്രത്യേകമായി പ്രയത്നിക്കുകയും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. 75-ാമത്തെ വചനം,
5: وَلَقَدْ نَادَانَا نُوحٌ فَلَنِعْمَ الْمُجِيبُونَ.
4: وَلَقَدْ نَادَانَا, തീർച്ചയായും നമ്മെ വിളിക്കുകയുണ്ടായി.
5: നൂഹുൻ, നൂഹ്,
4: ഫലനിഅമ, അപ്പോൾ വളരെ നന്നായി.
5: അൽ മുജീബൂൻ,
4: ഉത്തരം നൽകിയവർ, അഥവാ വളരെ നല്ല നിലയിൽ ഉത്തരം നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂലാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ പൂർവ സമൂഹങ്ങളെക്കുറിച്ച്, വിശ്വാസികളായ ആളുകളുടെ നല്ല പര്യവസാനത്തെക്കുറിച്ചും അവിശ്വാസികളുടെ വളരെ മോശമായ പര്യവസാനത്തെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹു ഇനി ചില പ്രവാചകന്മാരെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയരായ, അള്ളാഹു നല്ല പര്യവസാനം പ്രദാനം ചെയ്ത പ്രവാചകന്മാർ, അതിൽപ്പെട്ടൊരു പ്രവാചകനാകുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം.
5: വലഖദ് നാദാന ഐ ദഅന വസ്തഗാസ ബിന,
4: നമ്മോട് പ്രാർത്ഥിച്ച, നമ്മോട് സഹായം തേടിയ ആ പ്രവാചകൻ
5: വദാലിക അന്നഹു അലൈഹിസ്സലാം ലബിസ ഫീ ഖൗമിഹി അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമാ 950 വർഷം ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചൊരു പ്രവാചകൻ. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്ത കാര്യമെന്തായിരുന്നു? യദുഊഹും ഇല തൗഹീദ് വനബ്ദി മാഹും ഫീഹി മിനശ്ശിർക്ക്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഷിർക്കിൽ നിന്ന് ജനതയെ തിരസ്കരിക്കുകയും ആ ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിക്കുകയുമായിരുന്നു ആ പ്രവാചകൻ ചെയ്തിരുന്നത്. വ ഇബാദത്തി ഗൈരില്ലാ, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും ആ സമൂഹത്തെ തടയുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷേ ഫഅസറു വസ്തക്ബറു ഇസ്തിക്ബാറാ, എത്ര തവണ ആവർത്തിച്ച് അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് അവരെ ക്ഷണിച്ചപ്പോഴും ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിച്ചപ്പോഴും അവർ തങ്ങളുടെ ആ ഷിർക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് അസറു എന്ന് പറഞ്ഞത്. അഹങ്കാരപൂർവം തങ്ങളുടെ ദുർവൃത്തിയിൽ അവർ മുഴുകുകയാണ് ചെയ്തത്. വഅഖദു മുഅ്തമറാത്തിൻ ഖറജു മിൻഹാ ബിതൗസിയാത്, മാത്രമല്ല തമ്മ തമ്മിൽ അവർ വസ്വിയത്തായി പറഞ്ഞു. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്രാ, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കരുത്, നിങ്ങൾ വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ ഉപേക്ഷിക്കരുത് എന്ന് തമ്മ തമ്മിൽ അവർ വസൂയത്ത് ചെയ്യുകയായിരുന്നു. തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ അധ്യാപനങ്ങളെ, ഉപദേശ നിർദ്ദേശങ്ങളെ അവർ ലംഘിക്കുകയും ആ ഉപദേശങ്ങളെ തള്ളിക്കളയുകയുമാണ് അവർ ചെയ്തത്. സൂറത്ത് നൂഹിൽ വിശദമായി ആ കാര്യങ്ങൾ അല്ലാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം ആ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ സമൂഹം ഇനി ഒരിക്കലും നന്നാവുകയില്ല, അവരിൽ നിന്ന് ഒരാളും തന്നെ തൗഹീദിലേക്ക് കടന്നു വരികയില്ല എന്ന് ബോധ്യപ്പെട്ട ആ പ്രവാചകന്റെ പ്രാർത്ഥന സൂറത്ത് നൂഹിൽ കാണാം. റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ അലൽ അർദി, ഭൂമിയിൽ നീ വിട്ടേക്കല്ലേ, ഉപേക്ഷിക്കല്ലേ, മിനൽ കാഫിരീന, ഈ സത്യനിഷേധികളിൽ നിന്ന്, ദയ്യാറാ, ഒരാളെയും ഒരു താമസക്കാരനെയും, ഇന്നക തദറുഹും, നീ വല്ലവനെയും വിട്ടേക്കുകയാണെങ്കിൽ, യുദില്ലു ഇബാദക, നിന്റെ ദാസന്മാരെ അവർ വഴിപഴപ്പിക്കും, അഥവാ തൗഹീദുള്ള ആളുകളെപ്പോലും അവർ വഴിപഴപ്പിക്കും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ, അവർ തോന്നിവാസികളെയും കടുത്ത നിഷേധികളെയും അല്ലാതെ അവർ ജന്മം നൽകുകയില്ല, ജനിപ്പിക്കുകയില്ല. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബു ഫൻതസിർ, സൂറത്തുൽ ഖമറിലെ 40-ാമത്തെ വചനത്തിൽ കാണാം. ഫദഅ റബ്ബഹു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തു. അന്നീ മഗ്ലൂബുൻ, ഞാൻ പരാജിതനായിരിക്കുന്നു, അഥവാ ഞാൻ എത്ര തവണ എത്ര ആത്മാർത്ഥമായി എൻ്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും അവരെന്നെ പരിഹസിക്കുക എന്നതല്ലാതെ, എന്നെ കളിയാക്കുക എന്നതല്ലാതെ എൻ്റെ ഉപദേശങ്ങൾക്ക് അവർ ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഫൻതസിർ, അല്ലാഹുവേ, അവർക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ. സൂറത്തുൽ മുഅ്മിനൂനിലെ 26-ാമത്തെ വചനത്തിൽ കാണാം. ഖാല റബ്ബി സുർനീ ബിമാ കദ്ദബൂൻ, ഖാൽ, അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ സുർനീ, റബ്ബേ, എന്നെ നീ സഹായിക്കണമേ, ബിമാ കദ്ദബൂൻ, എന്റെ സമൂഹം എന്നെ നിഷേധിച്ചു തള്ളുന്നു എന്നതിനാൽ, അവർ എന്നെ കളവാക്കുന്നു എന്നതിനാൽ എന്നെ നീ സഹായിക്കണമേ. ഫഅജാബല്ലാഹു ദുആഅഹു وأعطاه سؤله فقال ولقد نادانا نوح فلنعم المجيبون. نوح عليه الصلاة والسلام പലപ്പോഴായി നടത്തിയ ആ ദുആ അത് അല്ലാഹു സ്വീകരിച്ചു. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദി പ്രബോധനം നിർവഹിക്കാൻ തയ്യാറാകുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു ജീവിതമാണെന്ന്, ഒരു ചരിത്രമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണം അതൊരിക്കലും തന്നെ ഒരു പഴഞ്ചനല്ല എന്ന് നാം തിരിച്ചറിയണം. ചില സഹോദരന്മാർക്കെങ്കിലും നിരന്തരമായ തൗഹീദി പ്രബോധനം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അതിലേക്കുള്ള ക്ഷണം ഒരു അലോസരം ഉണ്ടാക്കാറുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. 950 വർഷം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മാതൃക അതാകണം തൗഹീദി രംഗത്ത് നമുക്ക് വലിയ പ്രചോദനം. അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന

0: പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി

അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നു വേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
2: www.peace Quran Radio il ini tanzeel.
3: Bismillahir Rahmanir Rahim.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫ്ലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ.
5: പേസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കുകയും ലോകമറിയുന്ന കാരികളായി മാറുകയും ചെയ്ത ഹാഫിളുകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. തൻ്റെ മധുരതരമായ ശബ്ദത്തിൽ പാരായണം ചെയ്യുകയാണ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുകയാണ്. വശ്യവും ഹൃദ്യവുമായ രൂപത്തിൽ ഹാഫിദ് ത്വഹ ജുനൈദിന്റെ ശബ്ദത്തിലാണ് ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം, പേജ് 524, സഅദുൽ ഖാമിദി.

0: മനഃപാഠം സമാപിക്കുന്നു. പേജ് 524, സഅദ് അൽ ഖാമിദി.
1: ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവയ്ക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم.
3: ولقد

0: പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സൂറത്തുൽ അഹ്സാബിലെ 51-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആയത്തിൻ്റെ ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. പഠിച്ച ആയത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്താൽ മാത്രമേ നമ്മുടെ മനഃപ്പാഠം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ, ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: സ്നേഹനിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുകയാണ് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നും 12 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

ജസാകും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നും 12 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

0: പീസ് ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ സൂറ അൽ ബഖറ 102 മുതൽ 103 വരെ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നേതൃത്വം നൽകുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 102-103 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്. അല്പം വലിയ ആയത്താണ്, അതുകൊണ്ട് തജ്വീദ് നിയമങ്ങൾ പറയുന്നു, പാരായണത്തിൽ അബദ്ധങ്ങൾ പറയുന്നു, ശേഷം ഒരു പ്രാവശ്യം ഓതുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, പഠിക്കണം.
2: وَاتَّبَعُوا مَا تَتْلُو الشَّيَاطِينُ عَلَى مُلْكِ سُلَيْمَانَ وَاتَّبَعُوا
1: എന്നല്ല പറയാ, وَاتَّبَعُوا عَيْن തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം.
2: مَا تَتْلُو الشَّيَاطِينُ مَا تَتْ
1: تَأْنِ سُكُون تَتْلُو എന്നല്ല تَتْلُو
2: تَتْلُو الشَّيَاطِينُ الشَّيَاطِينُ
1: ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ്
2: അഷയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ.
1: അവിടെ നിർത്തുകയാണെങ്കിൽ സുലൈമാൻ ഇങ്ങനെ.
2: വമാ കഫറ സുലൈമാനു, വമാ കഫറ കഫറ അല്ല കഫറ സുലൈമാനു വലാകിന്നഷയാത്തീൻ.
1: നൂൻ ശദ്ദുണ്ട്, മണിക്കണം.
2: അഷയാത്തീൻ الشياطين
1: طاء നേരത്തെ പറഞ്ഞതുപോലെ അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. ഷയാത്തീൻ തീൻ, അതുപോലെ അശൈത്വാനു എന്നല്ല,
2: الشياطين كفروا يعلمون يعلمون الناس
1: عين തൊണ്ടയുടെ മധ്യഭാഗം
2: يعلمون الناس
1: നൂൻ ശദ്ദ് മണിക്കണം.
2: السحر يعلمون الناس السحر السحر
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം സുക്കൂനുമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം.
2: السحر وما انزل
1: മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ
2: ഉൻസില
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
2: على الملكين وما انزل على الملكين ببابل هاروت وماروت وماروت
1: എന്നല്ല നിർത്തുമ്പോൾ وماروت
2: وما يعلمان
1: തൊണ്ടയുടെ മധ്യഭാഗം عين يعلمان അല്ല
2: يعلمان മിൻ അഹദിൻ,
1: സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കണം ഇവിടെ. മാത്രമല്ല മിൻ അഹദിൻ എന്നല്ല പറയേണ്ടത്,
2: മിൻ അഹദിൻ
1: ഹ ശ്രദ്ധിക്കണം. മിൻ
2: അഹദിൻ ഹത്ത അഹദിൻ ഹ,
1: ഇവിടെയും ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത് എന്നർത്ഥം.
2: ഹത്ത യഖൂല ഇന്നമ
1: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.
2: യഖൂല ഇന്നമ ഇന്നമ
1: നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം.
2: നഹ്നു
1: നഹ്നു അല്ല
2: നഹ്നു ഫിത്നതുൻ
1: ഫിത്നതല്ല
2: ഫിത്നതുൻ ഫല.
1: ഇവിടെ അവ്യക്തമാക്കി മണിക്കണം.
2: ഇഖ്ഫാഉ ബിഗുന്ന ഫിത്നതുൻ ഫല ഫിത്നതുൻ ഫല തക്ഫുർ തക്ഫുർ
1: വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
2: ഫയതഅല്ലമൂന മിൻഹുമ മാ യുഫർഖൂന
1: യുഫർഖൂന അല്ല, ശ്രദ്ധിക്കണം. പാരായണത്തിൽ യുഫർഖൂന പറയരുത്,
2: يفرقون به بين المرء وزوجه وما هم ب
1: ساكنا ميمن ششم باء اخفاء شفوي ഇവിടെ മീമിന് അവ്യക്തമാക്കി മണിക്കണം.
2: വമാഹും ബി
1: ഇനി ബിദ്ദാരീന, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം. ഇത് മദ് ലാസിം കലിമി മുസക്കൽ എന്നാണ് പറയുക. അവിടെ ആറ് ഹർക്കത്ത് വരെ അനിവാര്യമായിട്ടും നീട്ടേണ്ട ഒരു മദ്ദാണത്. അതുകൊണ്ട് ബിദ്ദാരീന, നമ്മൾ വലദ്ദാലീൻ പഠിച്ചിട്ടില്ലേ അതേ രൂപത്തിൽ, അതോടൊപ്പം റാഇന് ഷദ്ദുണ്ട്, ബിദോറി റി അല്ല, ദോദിൻ്റെ മഹ്റജും അതുപോലെ റാഇന് കെസർ ഷദ്ദുണ്ട്. അതിൻ്റെ ഉച്ചാരണമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബിദോറീന ബിഹി മിൻ അഹദിൻ മിൻ അഹദിൻ, സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. അഹദിൻ അഹദിൻ ഇല്ല, ഇവിടെ എല്ലാം ഇദ്ഹാർ. ഇല്ല ബി ഇദ്നി, ഇല്ല ബി ഇദ്നി, ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി ഇദ്നി അല്ല, അവിടെ ബി ഇ ഹംസക്ക് കെസറാണ്. ബി ഇദ്നി ഇല്ല. വയതഅല്ലമൂന വയതഅല്ലമൂന മാ യദുറുഹും, യദുറു യദുറല്ല, യദുറുഹും വ

മിൻ ഖ ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖലാഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അവിടെ ഖൽഖല ചെയ്യണം, ഖാഫിനെ ശരിക്കും കേൾക്കണം. ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഹ ദമീറിന് ശേഷം ഹംസ വരുമ്പോൾ, അഥവാ സുലത്തു തവീൽ സുലത്തുൽ കുബ്ര എന്നാണ് മദ്ദിൻ്റെ പേര്. ബിഹി അൻഫുസഹും, അതുപോലെ അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലൗ കാനു യഅലമൂൻ, അടുത്ത ആയത്ത് വലൗ അന്നഹും നൂൻ ശദ്ദ് മണിക്കണം. ആമനു വത്തഖൗ, വത്തഖു അല്ല, ശ്രദ്ധിക്കണേ, വത്തഖു അല്ല, വത്തഖൗ ഖൗ വത്തഖൗ ലമസൂബ, ലമസൂബത്തല്ല, ശ്രദ്ധിക്കണം, ലമസൂബത്തുൻ ലമസൂബത്തുമ്മി, തൻവീന് ശേഷം മീം, ഇത് ഗാംബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഇൻദില്ലാഹ്, മിൻ ഐ ഇസ്ഹാർ, ഇൻദി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാം ബിഗുന്ന ഇൻദില്ലാഹി ഖൈർ, നിർത്തുമ്പോൾ ഖൈർ, ഖൈർ അല്ല ഖൈർ. ലൗ കാനു യഅലമൂൻ, ലൗ കാനു യഅലമൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഈ ഭാഗം

0: ബാരക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ഇപ്പോൾ കേട്ടത് തഹ്സീൻ, സൂറത്തുൽ ബഖറ 102 മുതൽ 103 വരെ. തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായമായ സൂറത്തുൽ ഖിയാമയാണ് ഇപ്പോൾ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രവിച്ചത് സൂറത്ത് ഫുർഖാൻ 63 മുതൽ 77 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് റേഡിയോ, tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: പീസ് ഖുർആൻ റേഡിയോയിൽ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ അസ്സുനൈജിയുടെ ശബ്ദം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാത്താണ് കേട്ടത്.
1: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 80 വരെയുള്ള ആയത്തുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലായി മനസ്സിലാക്കിയത്. 81-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം, മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽ പെട്ടവനാണ്. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു ഏറെ പുകഴ്ത്തിയാണ് ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ പരാമർശിച്ചത്. തുടർന്ന് അള്ളാഹു പറയുന്നു, അദ്ദേഹം മുഅ്മിനീങ്ങളായ തൻ്റെ ദാസന്മാരിൽ പെട്ട ആളാകുന്നു. ഉമ്മ ഫസ്സർ അള്ളാഹു തആല ഇഹ്സാന നൂഹ് അലൈഹിസ്സലാം ബിൽ ഈമാൻ, അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഇഹ്സാനിനെ കുറിച്ച് പറയുകയാണ്. അത് ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു. ഫഖാല തആല ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, അദ്ദേഹം മുഅ്മിനീങ്ങളായ നമ്മുടെ ദാസന്മാരിൽ പെട്ട ആളായിരുന്നു. അള്ളാഹു ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ലിയുഫീദക അന്ന അഹ്സന ഖസ്ലത്തിൻ തകൂനു ഫീമാ ബൈനക വബൈനല്ലാ ഹിയ ഖസ്ലത്തുൽ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിൻ്റെയും നിന്റെയുമടക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാൻ, ഏറ്റവും നല്ല, ഏറ്റവും വലിയ നന്മ എന്ന് ചോദിച്ചാൽ അതേതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരാൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാകുന്നു. അതുകൊണ്ടുതന്നെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവം കാരണം ഏതൊരാളുടെ മറ്റു നന്മകൾക്കും ഇസ്ലാമിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഏതൊരു മനുഷ്യനും അള്ളാഹുവിൽ വിശ്വസിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ തന്നെ സൃഷ്ടിച്ച എണ്ണിയാറൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തനിക്കുവേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന, സദാസമയവും തന്നെ തനിക്കാവശ്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ സ്രഷ്ടാവിനെ വിസ്മരിച്ചുകൊണ്ട് ആ സ്രഷ്ടാവിൽ വിശ്വാസമർപ്പിക്കാതെ ഏതൊരു മനുഷ്യൻ ഏതൊരു നന്മ ചെയ്യുന്നുവോ ആ നന്മ പ്രതിഫലാർഹമായ നന്മയല്ല, അള്ളാഹുവിങ്കൽ അത് സ്വീകാര്യമല്ല. കാരണം വിശ്വാസമാണ് അടിസ്ഥാന കാര്യം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ ഇഷാറത്തു ഇലാ കമാലി ഹാദൈനിൽ വസ്ഫൈനി വഹുമാ അൽ ഉബൂദിയ വൽ ഈമാൻ. ഈ വചനത്തിൽ നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഇതിലെ സൂചന, രണ്ട് വിശേഷണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ വിശേഷണം അൽ ഉബൂദിയ, അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്ന വിശേഷണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. മറ്റൊന്ന് വൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിക്കുക എന്ന കാര്യം. വ അന്നഹുമ അഷ്റഫു വസ്ഫിൻ യത്തസിഫു ബിഹിൽ ഇൻസാൻ അൻ യകൂന അബ്ദൻ ലില്ലാ മുഅ്മിനൻ ബി. ഒരു ദാസൻ സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തരമായ വിശേഷണമാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതും അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതും. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലൂടെ, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിലൂടെ ഒരു ദാസൻ ഏറ്റവും നല്ല വിശേഷണത്തിന് അർഹനായിട്ട് മാറുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തന്നെയാണോ അള്ളാഹുവിന് നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കുന്നതെന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒരു ചടങ്ങായി നിർവഹിക്കുന്ന ഇബാദാത്തുകൾക്ക്, ആരാധനാകർമ്മങ്ങൾക്ക് പലപ്പോഴും ആരാധന കൊണ്ടുണ്ടാകേണ്ട പരിവർത്തനങ്ങൾ, ആരാധനാകർമ്മങ്ങൾക്കുണ്ടാകേണ്ട അനന്തരഫലങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ പലപ്പോഴും കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തൻ്റെ സ്രഷ്ടാവ് അവൻ തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ശുക്ർ എന്ന നിലക്കുള്ള ഇബാദത്താണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിലാണ് ഒരാൾക്ക് ഇബാദത്തിൻ്റെ ആസ്വാദനം ആസ്വദിക്കാൻ സാധിക്കുക, അതിൻ്റെ ലദ്ദത്ത് അനുഭവിക്കാൻ സാധിക്കുക. നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് യഥാർത്ഥത്തിൽ കേവല വിശ്വാസം കൊണ്ട് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടോ അങ്ങനെ അവകാശപ്പെടുന്നത് കൊണ്ടോ അയാൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ആ വിശ്വാസം അയാളുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്നുവെങ്കിൽ അയാളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അയാൾ മാറ്റിയെടുക്കുന്നുവെങ്കിൽ അപ്പോഴാണ് ആ വിശ്വാസം സത്യസന്ധമാണെന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ മദ്യപിക്കുമ്പോൾ വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ സാധ്യമല്ല. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ജൂഢമൂലമായ ഒരാൾക്ക് തൻ്റെ സ്രഷ്ടാവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ആ സ്രഷ്ടാവ് നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരിക്കലും തന്നെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയുകയില്ല എന്നത് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ മുസദ്ദിഖീന അൽ മുവഹ്ഹിദീന അൽ മൂഖിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസദ്ദിഖീങ്ങളിൽ അഥവാ സത്യപ്പെടുത്തുന്നവരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അതേപോലെ തന്നെ മുവഹ്ഹിദീങ്ങളിൽപ്പെട്ട ആളാകുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന, ഒരു കലർപ്പുമില്ലാത്ത തൗഹീദ് സ്വീകരിക്കുന്ന, അൽ മൂഖിനീൻ, ദൃഢമായ വിശ്വാസം സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, യഖൂൽ, അല്ലാഹു പറയുന്നത്, ഇന്ന നൂഹൻ മിൻ ഇബാദിനല്ലദീന ആമനൂ ബിനാ, തീർച്ചയായും നൂഹ് അലൈഹിസ്സലാം നമ്മിൽ വിശ്വസിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. ഫവഹദൂന, നമ്മെ ഏകനാക്കിയ ആ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. വഅഖ്ലസൂലനൽ ഇബാദ, ഇബാദത്തുകളെ നമുക്ക് നിഷ്കളങ്കമായി നിർവഹിച്ച, ഇഖ്ലാസോടുകൂടി നിർവഹിച്ച വ്യക്തിത്വമാകുന്നു. വഅഫ്റദൂന ബിൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ ആരാധന, അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ആരാധന അവന് മാത്രം നിർവഹിച്ചുകൊണ്ട് ജീവിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. അതേപോലെ തന്നെ സഈദി റഹ്മത്ത് പറയുന്നു, ഇന്ന നൂഹൻ മിൻ ഇബാദിനൽ മുസദ്ദിഖീന അൽ മുഖ്ലിസീൻ, തീർച്ചയായും നൂഹ് സത്യപ്പെടുത്തുന്ന സത്യവാന്മാരിൽപ്പെട്ട, അതേപോലെ തന്നെ ഇഖ്ലാസുള്ള നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. സഹോദരന്മാരെ, നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെക്കുറിച്ചും ഈ തരത്തിൽ അള്ളാഹുവിന് കലർപ്പില്ലാതെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇബാദത്ത് നിർവഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ദൃഢമായ വിശ്വാസം സ്വീകരിച്ച, ജീവിതത്തെ എല്ലാ നിലയിലും സ്വാധീനിക്കുന്ന, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റിയെടുക്കുന്ന, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചവരിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാകുന്നു. തുടർന്ന് 82-ാമത്തെ വചനം, ثم أغرقنا الآخرين. ثم أغرقنا പിന്നെ നാം മുക്കി, അൽ ആഖരീൻ, മറ്റവരെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയിൽ വിശ്വസിച്ച, തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. അതല്ലാത്ത മറ്റുള്ളവരെ അള്ളാഹു പറയുന്നു, നാം അവരെ മുക്കി നശിപ്പിച്ചു, നാം അവരെ മുക്കിക്കളഞ്ഞു. അല്ലദീന ലം യർകബു മഅഹു ഫിസ്സഫീന, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ കപ്പലിൽ കയറാത്ത ആളുകളെ. വഹാകദ ബിഈജാസി അർളില്ലാഹി തബാറക വ തആല അലൈന കൈഫ അഹ്ലക ഖൗമ നൂഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുന്നു, നമ്മുടെ മുമ്പിൽ അതെടുത്തു പറയുന്നു. എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടതെന്ന്. ലമ്മാ കദ്ദബു നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിയെ അവർ നിഷേധിച്ചു തള്ളിയപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചതെന്ന് അള്ളാഹു വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. വകൈഫ അൻജ നൂഹൻ വമൻ ആമന മഅ, അതുപോലെ തന്നെ ആ ജലപ്രളയത്തിൽ അഥവാ പർവ്വത സമാനമായ തിരമാലകൾ ഉയർന്ന കപ്പൽ പോലും സഞ്ചരിക്കാൻ മാത്രമുള്ള അത്ര വലിയൊരു സമുദ്ര സമാനമായ ഒരു സമുദ്രമായി മാറിയ ആ സ്ഥലത്ത് നിന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും അള്ളാഹുവിൽ വിശ്വസിച്ച് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിൻപറ്റുകയും ചെയ്ത ആളുകളെയും ആ ജലപ്രളയത്തിൽ നിന്ന് എങ്ങനെയാണ് അള്ളാഹു രക്ഷിച്ചതെന്ന് അല്ലാ അവൻ്റെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. ഫാദുർ കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫാദുർ, നീ ചിന്തിക്കുക, നീ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ, താക്കീതു നൽകപ്പെട്ട ആ ജനതയുടെ, താക്കീതു നൽകപ്പെട്ടവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, എന്നാൽ നിഷ്കളങ്കത നൽകപ്പെട്ട, ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസം സ്വീകരിച്ച ആളുകളും, അവരെക്കുറിച്ചാണ് ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇവിടെ അല്ലാഹു അവൻ്റെ ശിക്ഷയിൽ അവൻ ഏതൊരു സമൂഹത്തെ ശിക്ഷിക്കുമ്പോഴും അതിലടങ്ങിയ യുക്തിയും അതിൻ്റെ ഹിക്മത്തും അല്ലാഹു എടുത്തു പറയുകയാണ്. അഗ്റഖ ഹാഉലാഇൽ മുകദ്ദിബീന ലിറസൂലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ബൽ അൽ മുകദ്ദിബീന ലിറസൂലിഹി ലിഅന്നല്ലാഹ ഖാൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ മാത്രമല്ല യഥാർത്ഥത്തിൽ ആ നിഷേധികൾ നിഷേധിച്ചത്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിച്ചതിലൂടെ മുഴുവൻ പ്രവാചകന്മാരെയുമാകുന്നു അവർ നിഷേധിച്ചത്. അല്ലാഹു സൂറത്തു ശുഅറയിൽ പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. സൂറത്തു ശുഅറയിലെ 105-ാമത്തെ വചനത്തിൽ കാണാം, നൂഹിൻ്റെ ജനത മുർസലീങ്ങളെ നിഷേധിച്ചു. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയാണ് അവർ നിഷേധിച്ചെങ്കിൽ പോലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ പ്രവാചക ശൃംഖലയെ, പ്രവാചകന്മാരെ മൊത്തത്തിൽ അവർ നിഷേധിച്ചതിന് തുല്യമാകുന്നു അത്. തക്സീബു ഖൗമു നൂഹിൻ ലൈസ മിൻ അജലി നൂഹ് വലാക്കിൻ മിൻ അജലി മാ ജാഅ ബിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നൂഹ് എന്ന വ്യക്തിയെ അവർ നിഷേധിക്കുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന അള്ളാഹുവിങ്കൽ നിന്ന് തനിക്ക് ലഭിച്ച ആ സന്ദേശങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് അവർ അദ്ദേഹത്തെ നിഷേധിച്ചത്. വലിഹാദ കാന തക്സീബു റസൂലിൻ വാഹിദിൻ തക്സീബു ലിജമീഇ റുസുൽ. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നത് വഴി പ്രവാചകന്മാരെ മുഴുവൻ നിഷേധിക്കുന്ന തുല്യമാകുന്നു. ലി അന്നഹു തക്സീബുൻ ലിജിൻസിർ റിസാല വലൈസ ലി ശഖ്സിൻ വാഹിദ്. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ എല്ലാ പ്രവാചകന്മാരെയും, പ്രവാചക വിഭാഗത്തെ മുഴുവൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതേത് സമൂഹത്തിൻ്റെ കാര്യത്തിലും അപ്രകാരമാകുന്നു. തങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുന്നതിലൂടെ അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കാത്തത് കാരണം മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളുകയാണ് ചെയ്യുന്നത്. തങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാത്തതിനാൽ മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞവരാകുന്നു. അതേപോലെ തന്നെയാണ് ഏതു പ്രവാചകന്റെ കാര്യത്തിലും. തങ്ങൾ ഇബ്രാഹീമി മില്ലത്ത് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അറബികൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കാത്തതുവഴി, അദ്ദേഹത്തെ സ്വീകരിക്കാത്തതുവഴി അവർ മുഴുവൻ പ്രവാചകന്മാരെയും തള്ളിക്കളയുന്നവരാകുന്നു. അതാണ് ഈ വചനം നമുക്ക് നൽകുന്ന പാഠം. ഇന്നല്ലാഹ ലം യുഗ്രിഖുഹും ളുൽമൻ ബൽ ഹും അല്ലദീന ളലമു അൻഫുസഹും. അല്ലാഹു ഒരിക്കലും അനീതിയോടുകൂടി അക്രമമായിട്ടല്ല ആ ജനവിഭാഗത്തെ മുക്കി നശിപ്പിച്ചത്. യഥാർത്ഥത്തിൽ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നൂഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനെ നിഷേധിക്കുക വഴി അവർ സ്വയം ആ നാശം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഈ വചനത്തെ ഇമാം തബറി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യഖൂലു തആല ദിക്റഹു ثم أغرقنا حين نجينا نوحا وأهله من الكرب العظيم من بقي من قومه. الله പറയുന്നു, ثم أغرقنا حين نجينا نوحا, മറ്റുള്ള ആളുകളെ നാം മുക്കി നശിപ്പിച്ചു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അളീം, ആ വലിയ വിപത്തിൽ നിന്ന്. അൻജാഹുല്ലാഹു വമൻ മഅഹു ഫിസ്സഫീന വഅഗ്റഖ ബഖിയത ഖൗമിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തി കപ്പലിൽ കയറ്റിക്കൊണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ജനതയിൽപ്പെട്ട അവിശ്വാസികളായവരെ, വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്തവരെ അല്ലാഹു നശിപ്പിക്കുകയും ചെയ്തു. അതാണ് ആ വചനം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ആ മാർഗത്തിൽ ജീവിതം നയിക്കാൻ തയ്യാറായാൽ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നാം അർഹരായിത്തീരും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും വലിയ ജനപ്രളയത്തിൽ വച്ച് അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു രക്ഷിച്ചതുപോലെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പിൻപറ്റി ജീവിച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും, നമ്മുടെ രാജ്യത്താകട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താകട്ടെ എത്ര വലിയ പ്രതികൂലമായ അവസ്ഥയുണ്ടായാലും പ്രവാചക മാർഗം, അതേപോലെ തന്നെ തൗഹീദിൻ്റെ മാർഗം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായത്തിന് നാം അർഹരാകും എന്ന കാര്യം ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഇഹലോകത്തും പരലോകത്തും വിധേയരാകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ

0: ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത്, ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ്, ഈമാൻ കാര്യങ്ങൾ ആറ്, ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലികിസ്. അവതാരകനായി നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ കൂട്ടുകാരികളെ, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പാരായണം ചെയ്യാനും കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന, ഖുർആൻ പാരായണത്തിൻ്റെ മേഖലയിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി അതിൻ്റെ മനഃപ്പാഠത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പീസ് റേഡിയോ ഖുർആൻ ടെലികിസ് അതിനുവേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് മക്കളെ വിളിക്കുമ്പോൾ അവസാനത്തെ രണ്ട് ജുസ് നന്നായി പാരായണം ചെയ്ത് പഠിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ കോളിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആദ്യമായി പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് വിളിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മിൻഹ ഫാത്തിമ
2: കേവി.
1: കേവിയോ? എന്താണ് കേവി എന്ന് പറഞ്ഞാല്?
2: കേവി എന്ന് പറഞ്ഞാൽ കൊഞ്ഞൻവളത്തിൽ.
1: ആ, വീട്ടുപേരാണ്? എവിടെയാണ് സ്ഥലം?
2: കോട്ടയം വേൽ.

0: കോട്ടയം പോയിൽ.
1: കോട്ടയം പോയിലോ?
0: പോയിൽ.
1: അത് ഏത് ജില്ലയിലാ?
0: കണ്ണൂർ ജില്ലയില്.
1: കണ്ണൂർ ജില്ലയിൽ. മോളെ വീട്ടിലാരൊക്കെ ഉള്ളത്?
0: വീട്ടിൽ എന്റെ ഉമ്മ ഉണ്ട്, കുട്ടിയുണ്ട്, പിന്നെ അമ്മയുണ്ട്, മക്കളുണ്ട്, ഉമ്മാമയുണ്ട്.
1: അമ്മായി മക്കളൊക്കെ ഉണ്ട് അല്ലേ? അമ്മായിക്ക് എത്ര മക്കളുണ്ട്?
0: രണ്ട്.
1: അപ്പൊ കൊറേ പേരുണ്ട് വീട്ടിലല്ലേ? വീട്ടില് അടി കൂടാറുണ്ടോ?
0: ഇല്ല.
1: ഇല്ല, അങ്ങനത്തെ കച്ചറൊന്നുമില്ല.
0: ഇല്ല.
1: നല്ല കുട്ടിയാ. പേരൊന്നും കൂടി പറഞ്ഞേ. മിൻഹ ഫാത്തിമ കെവി. മോള് എത്രാം ക്ലാസ് വരെ പഠിക്കുന്നത്? സെവൻത്തില്. ഏത് സ്കൂളിലാ?
0: മമ്പർ ഇംഗ്ലീഷ് മീഡിയം.
1: ഓക്കെ. മുമ്പ് പി സ്റ്റഡിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
0: ആ, വിളിച്ചിട്ടുണ്ട്.
1: സമ്മാനം കിട്ടിക്കണോ?
0: ഇല്ല.
1: നന്ന്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാല്ലേ. അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നാണ് ചോദ്യങ്ങൾ ഉള്ളത്. ഫസ്റ്റ് ചോദ്യം, ഞാനൊരു സൂറത്തിന്റെ പേര് പറയാം, അതിൽ എത്ര ആയത്തുകൾ ഉണ്ടെന്ന് പറയണം. ചെറിയൊരു സൂറത്ത്. ഓക്കെ മിൻഹ. സൂറത്തു തീൻ. സൂറത്തു തീൻ, ആ സൂറത്തിൽ എത്ര ആയത്തുകളാണുള്ളത്?

0: പെട്ടെന്ന് ആലോചിക്കണം.
1: ഓർമ്മയില്ല.
0: സൂറത്തുത്തീൻ. ആ പറഞ്ഞോ. വേറെ ശബ്ദങ്ങൾ കേൾക്കണ്ടല്ലോ, ലൗഡിലിട്ടേക്കണേ.
1: ഇല്ലല്ലോ.
0: ആ വേറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഫോണിലൂടെ. നമ്മള് പറഞ്ഞോളൂ, സൂറത്തുത്തീനിൽ എത്ര ആയത്തുകളാണ്? കിട്ടണല്ലേ?
1: അഞ്ചാണോ?
0: അഞ്ചല്ല, പിന്നെ സൂറത്തുത്തീനിൽ എട്ട് ആയത്തുകളുള്ളത്. എത്രയാണ്?
1: എട്ട്.
0: ആ ഏതായാലും മോള് ഉത്തരം തെറ്റിയാലും കുഴപ്പമില്ല. മോള് ആ സൂറത്ത് ഒന്ന് ഓതു മോള്. വത്തീൻ വസൈതൂൻ. മിൻഹമോൾ, മിൻഹമോൾ നല്ല സ്പീഡിലാണല്ലോ ഓതുന്നത്. കുറച്ച് സ്ലോ ഓതി പഠിക്കണം കേട്ടോ. ആ ഖുർആൻ ഓതുമ്പോ കുറച്ച് സാവധാനത്തിലൊക്കെ ഇങ്ങനെ ഓതി പഠിക്കാം. മോള് പഠിച്ചിട്ടുണ്ടല്ലേ? ആ മാഷാ, പെട്ടെന്ന് കിട്ടുന്നില്ല. പെട്ടെന്ന് അങ്ങനെ അഞ്ച് എന്ന്
1: പറഞ്ഞതാണ്.
0: കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലേ? സാരല്ല, ഇനി നമുക്ക് സാരല്ല കേട്ടോ. നമുക്ക് ഇനി അടുത്ത ആഴ്ച ഇനിയും വിളിക്കാലോ. പി സ്റ്റഡിയൊക്കെ ഇനിയും വിളിക്കാം കേട്ടോ. ഇൻഷാല്ല ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ പഠിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ വരണം കേട്ടോ. ഇൻഷാല്ല. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഫിസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുകയാണ്. അടുത്ത ഒരു കോളിലേക്ക് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഫിസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? തോട്ടശ്ശേരി അറയിൽ നിന്നും മിർഷാദ്. മിർഷാദ് അല്ലേ? എം ഐ ആർ എസ് എച്ച് എ ഡി. യെസ്, കൊട്ടശ്ശേരി ആറ അല്ലേ. മോൻ എത്രാം ക്ലാസ്സിൽ പഠിക്കണോ? ഏഴ്. ഓക്കെ. മുമ്പ് പി സ്റ്റഡിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
1: ഇന്നലെ വിളിച്ചിരുന്നു.
0: ആ മെയിൻ മെയിൻ ടെലിഗസിലേക്ക് അല്ലേ? ഓക്കെ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസില് രണ്ട് ജുസ്ഇൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവാം. തബാറക്ക് ജുസ്, അമ്മ ജുസ്. ഖുർആനൊക്കെ നന്നായി പഠിക്കുന്നുണ്ടോ? ഓതാനൊക്കെ അറിയോ? ഓക്കെ. മിർഷാദിനുള്ള ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു സൂറത്ത് പറയാം, അതിൽ എത്ര ആയത്തുകളുണ്ടെന്ന് പറയാം. ചെറിയൊരു സൂറത്ത് പറയും. സൂറത്തുൽ ലൈൽ. ലൈൽ. വല്ലൈലി ഇദാ യഗ്ശാ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ എത്ര ആയത്തുകളാണ് ഉള്ളത്?

0: ഹലോ,
1: ആ പറഞ്ഞോളൂ. ഇർഷാദ് മോൻ പറഞ്ഞോളൂ.
0: 21
1: 21? 21 ആണോ? മോനിക്ക് അറിയോ നേരത്തെ 21 ആണെന്ന്? നസൂറത്തിലെ ആ ഉത്തരം കറക്റ്റാണ്, മഷാല്ലാ. മോന, അതിലെ ഒരു 5 ആയത്ത് നോദിക്കേ. ആദ്യത്തെ
0: والليل إذا يغشى والنهار إذا تجلى وما عليك إلا
1: وما خلق الذكر
0: والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى.
1: ما شاء الله. انا ചോദിട്ടോ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഇർഷാദ് മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം, ഞാൻ 2 ആയത്തുകൾ ഓതും, ആ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ വഇന്നഹു ലതദ്ക്കിറത്തുൽ ലിൽ മുത്തഖീൻ. ഈ രണ്ട് വചനങ്ങൾ ഏത് സൂറത്തിലാണ്?
0: ഓപ്ഷൻ എന്താ?
1: ഓപ്ഷനല്ല, ഖുർആൻ എന്നായതുകൊണ്ട് 2 ജുസ്ഇൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ അല്ല കേട്ടാ. ഒന്നുകൂടി ചോദിക്കാം. ആ ഒന്നുകൂടി ചോദിത്തരാം. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ وإنه لتذكرة للمتقين. ഇർഷാദ് മോൻ, സൂറത്തുൽ മുത്തഫിഫീൻ അല്ല. ഇർഷാദ് മോനെ, സൂറത്തുൽ ഹാഖയിലെ ആയത്തുകളാണ് ഞാൻ ഓതിയത്. സൂറത്തുൽ ഹാഖ. ആ ഓക്കെ, അപ്പോ സാരല്ല, ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, രണ്ടാമത്തേത് മോന് പറയാൻ ശ്രമിച്ചു. ഇനി കൂടുതൽ നന്നായി 2 ജുസ്ഉകളും നന്നായി പഠിച്ചതിന് ശേഷം വീണ്ടും വിളിക്കാം കേട്ടോ.
0: ഓക്കെ,
1: ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് വീണ്ടും തുടരുകയാണ്. അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മോനെ ലൗഡ് ഓഫ് ആക്കി, ലൗഡ് ഓഫ് ആക്കി, ഫോൺ ചെവിയിലാക്കി. ഓക്കെ, എന്താ പേര് പറഞ്ഞേ?
2: ഫാത്തിമ പി.
1: ഫാത്തിമ പി, എവിടുന്ന വിളിക്കുന്നേ? എറണാകുളം. എറണാകുളം. ആ ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ആറാം ക്ലാസ്സിൽ. എന്താ സ്കൂളിന്റെ പേര്? ഫാത്തിമ. മോള് പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്താ?
2: ജിഎംയുപി സ്കൂള്.
1: ഓക്കെ, മോള് പീസ് ഖുർആൻ റേഡിയോയിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ടെലിഗസിൽ പങ്കെടുക്കാൻ ആദ്യമായിട്ടാണ് അല്ലേ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ടെലിഗസാ കേൾക്കാറുള്ളത്? ടെലിഗസാ കേൾക്കാറുള്ളത്? വേറെ കുറെ എന്താ ചോദിച്ച മോള്?
2: ഞാൻ അന്ന് ഒരു പാട്ട് മത്സരം ഉണ്ടായിരുന്നു, ഇന്ന് ലാസ്റ്റ് പാട്ട്. പക്ഷെ അത് നോക്കിയില്ല നിങ്ങള്.
1: അതെ, എന്നാ മോള് ആ പാട്ടിന്റെ രണ്ടുപേരെ ഒന്ന് പാടിക്കാൻ നോക്കട്ടെ. രണ്ടുപേരെ കേട്ടോ. മതി മസാല, നല്ല പാട്ടാണല്ലോ, ഉഷാറായി പാടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനിയും പാട്ട് മത്സരം വരും, അപ്പോ മോള് പങ്കെടുക്കണം കേട്ടോ.
2: ഇൻഷാല്ലാ.
1: ഏതായാലും പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് വിളിച്ചത് മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. അവസാനത്തെ രണ്ട് ജുസിൽ നിന്ന് തബാറക്ക് ജുസും അമ്മ ജുസും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഞാൻ രണ്ട് ആയത്തുകൾ ഓതാം. ആ ആയത്തിന്റെ ബാക്കി തൊട്ടടുത്ത ആയത്താണ് ഫാത്തിമ മോൾ ഓതേണ്ടത്. ആ രണ്ട് ആയത്തുകൾ ഞാൻ ഓതിത്തരാം, അതിന് തൊട്ട് അടുത്ത ആയത്ത് മോൾ ഓതാ. ഓക്കെ. أعوذ بالله من الشيطان الرجيم حدائق وأعنابا وكواعب أترابا. Next آية.
2: وكأس بهاقا لا يسمعون فيها لغوا ولا كذابا.
1: മതി മസാല ബാറക്കല്ല, ഉഷാറായിട്ടുണ്ട്. ഏത് സൂറത്തിലാണത്? സൂറത്തു നബ അമ്മയത്ത സഅലൂൻ എന്നുള്ള സൂറത്ത്, അമ്മയത്ത സഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ. ഓക്കെ, സൂറത്തു നബ ഇലാണ് ചോദിച്ചത്, മോൾ ഓതിയത് കറക്റ്റ് ആണ് കേട്ടോ.
2: ഓക്കെ,
1: ഇനി രണ്ടാമത്തെ ചോദ്യം, ഇനി ഞാൻ രണ്ട് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിലാണെന്ന് പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫമാ ലഹും അനി തസ്കിറതി മുഅ്രിദീൻ كأنهم حمر مستنفرة. فما لهم عن التذكرة معرضين كأنهم حمر مستنفرة. ഏത് സൂറത്തിലാണ്? അറിയില്ല അല്ലേ, സാരല്ല. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആയത്തുകളായിരുന്നു ഞാൻ ഓതിയത്. അതുവരെ പഠിച്ചെത്തിയില്ലേ മോള്? ഒരു ജ്യൂസ്. അതാണ് അതാണ്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ജ്യൂസും കൂടി ഓതി ഒന്ന് പഠിച്ചതിന് ശേഷം ഇനിയും മോള് വിളിക്കണം കേട്ടോ. ഓക്കെ, ഏതായാലും വിളിച്ചു, ഒരു ചോദ്യം മുത്തിന് ഉത്തരം പറഞ്ഞു. മഷാല്ല, വളരെ നന്നായിട്ട്.
2: കിട്ടിയിട്ടുണ്ട്.
1: ആ സമ്മാനം കിട്ടും. സമ്മാനം കിട്ടണേ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വിളിക്കാം, അടുത്ത ആഴ്ചകളില് ഒന്നുകൂടി വിളിക്കുക. വിളിക്കുന്ന സമയത്ത് രണ്ട് ജ്യൂസ് ഇന്ന് എന്ത് ചെയ്യണം, മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറയണം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇനി അങ്ങനെ വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇതോടുകൂടി ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് അവസാനിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. സമയം അവസാനിച്ചതുകൊണ്ടാണ് ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇൻഷാല്ലാ അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, ഞായറാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്കും 6 മണിക്കുമിടയിൽ 90 20 840 840 എന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ ടെലിഗീസിൽ പങ്കെടുക്കേണ്ടത്. പങ്കെടുക്കുന്നതിന് മുമ്പ് അവസാനത്തെ രണ്ട് ജുസ് ഖുർആനിൽ നിന്നും മനഃപ്പാഠമാക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിഗീസ് അവതരണം ജാഫർ സലഫി.
4: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷ അല്ലാ, ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ അധ്യായം 20 സൂറ ത്വഹ 1 മുതൽ 12 വരെ കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാവലാൻ കുർദിശി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിൽ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിസ് അബ്ദുഷുക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 77, 78, 79 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അവലാ യഅലമൂന, അവലാ യഅലമൂന, ഐൻ മഖ്റജ് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. യഅലമൂന, യഅലമൂന എന്നല്ല. അന്നല്ലാഹ, നൂനിന് ശബ്ദമുണ്ട്, മണിക്കണം. യഅലമു ഐൻ, മാ യുസിറൂന, യുസിറൂന അല്ല, യുസിറൂന, യുസിറൂന. റായിന് അധികമായിട്ട് റ എന്ന ശബ്ദം വരുന്നത് ശ്രദ്ധിക്കണം. മാ യുസിറൂന വമാ യുഅലിനൂൻ, ഇവിടെയും ഐനിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. യുഅലിനൂൻ. വമിൻഹും ഉമ്മിയൂന, വമിൻഹും സാക്കിനായ മീം ശേഷം ഹംസ ഓതുന്ന സമയങ്ങളിൽ വമിൻഹും ഉമ്മിയൂന, വമിൻഹും ഉമ്മിയൂന ഇങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം. ഹംസ ക്ലിയറായിട്ട് ഉച്ചരിക്കണം. വമിൻഹും ഉമ്മിയൂന, വമിൻഹും ഉമ്മിയൂന, മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ഉമ്മിയൂന. ലാ യഅലമൂന അൽകിതാബ, ലാ യഅലമൂന, ഇവിടെയും ഐന് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ലാ യഅലമൂന അൽകിതാബ ഇല്ലാ അമാനി, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇല്ലാ അമാനി, ഇല്ലാ അമാനിയ വ ഇൻഹും, ഇല്ലാ അമാനിയ, യാന് ശബ്ദമുണ്ട്, ശ്രദ്ധിക്കണം. അമാനിയ വ ഇൻഹും, അമാനിയ യ എന്ന് പറയരുത്. വ ഇൻഹും ഇല്ല, വ ഇൻഹും, സാക്കിനാ നൂനിന് ശേഷം ഹ വന്നാൽ ഇസ്ഹാർ, മണിക്കരുത്, വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ. വ ഇൻഹും ഇല്ല, ഇല്ലാ യസുന്നൂൻ, യസുന്നൂൻ അല്ല, യസുന്നൂൻ, ദ ദ വി ദു അസ് അവ് യസുന്നൂൻ, യസുന്നൂൻ, നൂൻ നിഷദ് ഗുന്ന ചെയ്യണം. അടുത്ത ആയത്തിൽ ഫവൈലുൽ ലില്ലദീന, ഫവൈലുൻ തൻവീന് ശേഷം ലാമ്, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലേപ്പിച്ച് ഉച്ചരിക്കണം. ഫവൈലുൽ ലില്ലദീന, ഫവൈലുൽ ലില്ലദീന, ലില്ലദീന ദാല, ലില്ലസീന അല്ല, ലില്ലദീന. യക്തുബൂന, യക് യക്തുബൂന, യക്തുബൂനൽ കിതാബ ബി ഐദീഹിം, സുമ്മ യഖൂലൂന, സുമ്മ, സുമ്മ എന്ന പദം വരുന്നിടത്തെല്ലാം പ്രത്യേകം പറയാറുണ്ട്, ശ്രദ്ധിക്കണം. സുമ്മ ആവരുത്, അർത്ഥം മാറിപ്പോവും. സ സി സു സുമ്മ, സുമ്മ, സീനല്ല, സ ആണ്. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, ഗുന്ന ചെയ്യണം. സുമ്മ യഖൂലൂന, യഖൂലൂന അല്ല, യഖു, ഖാ ഖീ ഖൂ അഖ്, യഖു, തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ഖാഫ്. യഖൂലൂന ഹാദ, ഹാദ, മിൻ ഇൻദില്ലാഹ്, മിൻ ഇൻദി, സാക്കിന നൂന് ശേഷം ഐൻ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഇൻദി, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, ഇൻദില്ലാഹ്, ഇൻദില്ലാഹി ലിയഷ്തറൂ ബിഹി, ലിയഷ്തറൂ, ലിയഷ്, ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, സമനൻ എന്നല്ല, ഫ, ഫ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം. അത് പെട്ടെന്ന് സീനാവും, അഥവാ തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരങ്ങളോ ഒന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ സമനൻ. ഇനി സമനം ക, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. സാക്കി തൻവീന് ശേഷം ഖാഫ്, ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും അതോടൊപ്പം ശ്രദ്ധിക്കണം. സമനം ഖലീല, സമനം ഖലീല എന്ന് പരത്തിയിട്ടല്ല, സമനം ഖലീല. ഫവൈലുല്ലഹും, ഫവൈലുല്ലഹും, ഇവിടെയും ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിമ്മ ഫവൈലുല്ലഹും, മിമ്മ, സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഒറ്റ മീം ശബ്ദ നൽകിക്കൊണ്ട് ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. ലഹും മിമ്മ, മിമ്മ, മീമിന് ശബ്ദമുണ്ട്, അവിടെയും ഗുന്ന ചെയ്യണം. കൽ
കതബത് ഐദീഹിം, കതബത് ഐദീഹിം എന്നല്ല കതബത്, കതബത് ഐദീഹിം. തഇനെ ഖൽഖല ചെയ്യരുത്, കതബത് ഐദീഹിം. ഐദീഹിം വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഐദീഹിം വവൈലുല്ലഹും, വവൈലുല്ലഹും. തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മുന്നേ പറഞ്ഞതുപോലെ തന്നെ. വവൈലുല്ലഹും മിമ്മ തൊട്ട് മുന്നേ പറഞ്ഞു ഇദ്ഗാമു തമാസിലൈൻ, സാക്കിന മീമിന് ശേഷം മീമ് വന്നു, തൊട്ട് അടുത്ത മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഇവിടെയൊക്കെ ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. ലഹും മിമ്മ യക്സിബൂൻ, ഇങ്ങനെ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങളാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റെഡിയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറത്ത് നിസായിലെ 74 മുതൽ 87 വരെയുള്ള വചനം. ഷെയ്ഖ് അബ്ദുള്ള വൈജാൻ. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അഹ്സാബ് 28 മുതൽ 34 വരെയുള്ള വചനം. ഷെയ്ഖ് ബദറ തുർക്കി.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر
0: بسم الله.

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു. ഹറമൈൻ ലൈവിൽ ഫജർ നമസ്കാരത്തിന് മദീനയിൽ നിന്നും നേതൃത്വം നൽകി സൂറത്ത് നിസാഇൽ 74 മുതൽ 87 വരെയുള്ള വചനം നമ്മൾ കേട്ടു. ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ബുഅയ്ജാൻ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 28 മുതൽ 34 വരെയുള്ള വചനം, ഖിറാഅത്ത് ഷെയ്ഖ് ബദർ തുർക്കിയായിരുന്നു.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തുടർന്ന് പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇമ്രാൻ 129 മുതൽ 148 കൂടിയ വചനങ്ങൾ അഷ്ഷെയ്ഖ് അബ്ദുള്ള അവോദ് അൽ ജുഹനിയുടെ ശബ്ദത്തിൽ.
2: وَلِلَّهِ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: الله أكبر
1: الله أكبر.
2: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആലു ഇമ്രാൻ 129 മുതൽ 148 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള അവ്വദ് അൽ ജുഹനി. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
1: റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീർ അമാനി. സൂറത്തു മറിയം 18-22 വരെയുള്ള വചനങ്ങളുടെ ആശയം കേൾക്കാം.
4: വചനം 18, വാക്കർത്ഥം. ഖാലത്ത്, അവൾ പറഞ്ഞു, ഇന്നി നിശ്ചയമായും ഞാൻ, അഊദു, ഞാൻ ശരണം പ്രാപിക്കുന്നു, അഭയം തേടുന്നു, ബിർ റഹ്മാനി, റഹ്മാനിൽ, പരമകാരുണികനിൽ, മിങ്ക, നിന്നിൽ നിന്ന്, ഇൻകുന്ത, നീ ആണെങ്കിൽ, തഖിയ, ഭക്തിയുള്ളവൻ.
5: قالت إني أعوذ بالرحمن منك إن كنت تقيا.
6: അവൾ പറഞ്ഞു, നീ ഒരു ഭക്തിയുള്ളവനാണെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണ്യകനായുള്ളവനിൽ ശരണം പ്രാപിക്കുന്നു.
4: വചനം 19, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അന, നിശ്ചയമായും ഞാൻ, റസൂലു, ദൂതൻ മാത്രമാകുന്നു, റബ്ബിക്ക്, നിന്റെ റബ്ബിൻ്റെ. ലി അഹബ, ഞാൻ ദാനം ചെയ്യുവാൻ. ലക്കി, നിനക്ക്. ഗുലാമൻ, ഒരു ആൺകുട്ടിയെ. സക്കിയ, പരിശുദ്ധനായ.

0: അദ്ദേഹം പറഞ്ഞു, നിനക്ക് പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെക്കുറിച്ചുള്ള സുവിശേഷം പ്രദാനം ചെയ്യുന്നതിനായി നിന്റെ റബ്ബിന്റെ ദൂതൻ മാത്രമാണ് ഞാൻ.
1: വചനം 20. വാക്കർത്ഥം: ഖാലത്, അവൾ പറഞ്ഞു, അന്നായക്കൂനു, എങ്ങനെയാണുണ്ടാവുക? ലീ, എനിക്ക്, ഗുലാമുൻ, ഒരു ആൺകുട്ടി. വലം യംസസ്നി, എന്നെ സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ലാതെ. ബഷറുൻ, ഒരു മനുഷ്യനും. വലം അക്കു, ഞാൻ ആയിട്ടുമില്ല. ബഗയ്യൻ, ഒരു ദുർവൃത്ത, തോന്നിയവാസക്കാരി.

0: അവൾ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാകുന്നത്? ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടുമില്ല, ഞാൻ ദുർവൃത്തയായിരുന്നതുമില്ല എന്നിരിക്കെ.
1: വചനം 21. വാക്കർത്ഥം: ഖാല, അദ്ദേഹം പറഞ്ഞു. കദാലിക്കി, അങ്ങനെ തന്നെ, അപ്രകാരം തന്നെ. ഖാല റബ്ബുക്കി, നിന്റെ റബ്ബ് പറയുന്നു. ഹുവ അലയ്യ, അത് എനിക്ക്. ഹയ്യിനുൻ, നിസ്സാര കാര്യമാണ്. വലിനജ് അലഹു, അവനെ ആക്കുവാനുമാണ്. ആയത്തൻ, ഒരു ദൃഷ്ടാന്തം. ലിന്നാസി, ജനങ്ങൾക്ക്. വറഹ്മതം മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും. വകാന, അതായിരിക്കുന്നു. അമ്രൻ, കാര്യം. മഖ്ദിയ, തീരുമാനം ചെയ്യപ്പെട്ട.

0: അദ്ദേഹം പറഞ്ഞു, കാര്യം അപ്രകാരം തന്നെ. നിന്റെ റബ്ബ് പറയുന്നു, അതു എനിക്കൊരു നിസ്സാര കാര്യമാണ്. അവനെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും ആക്കുവാൻ വേണ്ടിയുമാകുന്നു. ഇതു തീരുമാനിക്കപ്പെട്ട ഒരു കാര്യവുമായിരിക്കുന്നു.
1: 18 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അഥവാ ആയത്ത്, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അഥവാ അനുഗ്രഹം റഹ്മത്ത്, ഇങ്ങനെ രണ്ടു കാര്യങ്ങളാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞത്. ഈ രണ്ടു വാക്കുകളിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും അള്ളാഹു ചുരുക്കി ചിത്രീകരിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ കൈക്കു വെളിപ്പെട്ട സംഭവങ്ങളും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെത്രേ. അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യോത്ബോധനങ്ങളും അദ്ദേഹം സമുദായത്തിനു ചെയ്ത ഉപദേശങ്ങളുമെല്ലാം മനുഷ്യ സമുദായത്തിന് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളുമാകുന്നു. അപ്പോൾ 21 വചനത്തിൻ്റെ ആദ്യ ഭാഗം ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്ന, അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സംക്ഷേപമാകുന്നു ഉൾക്കൊള്ളുന്നത് എന്നു പറയാം.
2: വചനം 22, വാക്കർത്ഥം: ഫഹമലത്ഹു, അങ്ങനെ അവൾ അവനെ ഗർഭം ധരിച്ചു. ഫന്തബദത്, എന്നിട്ടവൾ വിട്ടുപോയി. ബിഹി, അതുമായി, അതും കൊണ്ട്. മകാനൻ, ഒരു സ്ഥലത്തേക്ക്. ഖസ്വിയ, ദൂരപ്പെട്ട.
3: ഫഹമലത്ഹു ഫന്തബദത് ബിഹി മകാനൻ ഖസ്വിയ,
0: അങ്ങനെ അവൾ അവനെ ഗർഭം ധരിച്ചു. എന്നിട്ടു അവൾ അതുമായി ഒരു ദൂരപ്പെട്ട സ്ഥലത്ത് വിട്ടുമാറി താമസിച്ചു.
2: വചനം 23, വാക്കർത്ഥം: ഫഅജാഅഹ, അനന്തരം അവളെ വരുത്തി കൊണ്ടുവന്നു. അൽ മഹാദു, പ്രസവവേദന. ഇലാ ജിസ്ഇൻ നഖ്ലതി, ഈത്തപ്പന മരത്തിങ്കലേക്ക്. ഖാലത്, അവൾ പറഞ്ഞു. യാ ലൈതനി, ഹാ, ഞാൻ ആയെങ്കിൽ നന്നായേനെ. മിത്തു, ഞാൻ മരണപ്പെട്ടുപോയി എങ്കിൽ. ഖബ്ല ഹാദ, ഇതിനു മുമ്പ്. വകുന്തു, ഞാൻ ആയിത്തീരുകയും ചെയ്തെങ്കിൽ. നസ്യം മൻസിയ, തീരെ മറക്കപ്പെട്ടുപോയ ഒരാൾ. പറ്റേ, വിസ്മരിക്കപ്പെട്ട ഒരു വസ്തു.

0: അനന്തരം പ്രസവവേദന അവളെ ഈത്തപ്പന മരത്തിനടുക്കലേക്ക് കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഹാ, ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കുകയും തീരെ വിസ്മരിക്കപ്പെട്ടുപോയ ഒരാളായി തീരുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ.
1: 22-23 വചനങ്ങളുടെ വിശദീകരണം. ഭർത്താവില്ലാതെ ഗർഭവതിയായ സ്ത്രീക്ക് ജനങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുവാൻ തോന്നുക സ്വാഭാവികമാണല്ലോ. മറിയം അലൈഹസ്സലാം സ്വജനങ്ങളെ വിട്ട് യഹൂദിയായിലെ ബത്ലഹേമിലേക്ക് പോയി എന്നാണ് ബൈബിൾ ലൂക്കോസ് 2:5 വചനത്തിൽ പറയുന്നത്. പ്രസവവേദന വന്നപ്പോൾ ചാരിയിരുന്ന് ആശ്വസിക്കുവാനായി ഈത്തപ്പനയുടെ അടുക്കൽ വന്നു. തന്റെ നിസ്സഹായതയിൽ അവർ വ്യസനിച്ചു. നേരത്തെ തന്നെ ഞാൻ മരിച്ചു പോകുകയും എന്റെ കാര്യം ജനങ്ങളിൽ നിന്ന് തീരെ വിസ്മരിക്കപ്പെട്ടു പോകുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹാ, എത്ര നന്നായേനെ എന്നിങ്ങനെ വിലപിച്ചു. തീരെ വിസ്മരിക്കപ്പെട്ട ഒരാൾ എന്നത് നസിയം മൻസിയ എന്ന വാക്കിന്റെ ഉദ്ദേശാർത്ഥമാകുന്നു. ശരാശരി എന്നും കൃകൃത്യം എന്നും നാം അഥവാ മലയാളക്കാർ പറയാറുള്ളതുപോലെ ശക്തി കൂട്ടിപ്പറയുമ്പോൾ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണത്. നേരെ വാക്കർത്ഥം മറക്കപ്പെട്ടുപോയ മറന്നത് എന്നാകുന്നു. അങ്ങനെ മറിയം അലൈഹസ്സലാം അവിടെ വെച്ച് പ്രസവിച്ചു.
2: വചനം 24 വാക്കർത്ഥം: ഫനാദാഹ, അപ്പോൾ അവൻ അവളെ വിളിച്ചു പറഞ്ഞു. മിൻ തഹ്തിഹ, അതിന്റെ ചുവട്ടിൽ നിന്ന്, അവളുടെ അടിയിൽ നിന്ന്. അല്ലാ തഹ്സനി, നീ വ്യസനിക്കേണ്ട എന്ന്. ഖദ് ജഅല, ആക്കിയിട്ടുണ്ട്. റബ്ബുക്കി, നിന്റെ റബ്ബ്. തഹ്തക്കി, നിന്റെ താഴെ, നിന്റെ കീഴിൽ. സരിയ, ഒരു മഹാനെ, മാന്യനെ, ഒരു ഉറവുചാൽ.

0: ഉടനെ അവൻ അതിന്റെ ചുവട്ടിൽ നിന്നു അവളെ വിളിച്ചു പറഞ്ഞു, വ്യസനിക്കേണ്ട, നിന്റെ രക്ഷിതാവ് നിന്റെ കീഴിലൊരു മഹാനെ ആക്കി തന്നിരിക്കുകയാണ്.
1: വചനം 25. വാക്കർത്ഥം: വഹുസ്സി, നീ കുലുക്കുകയും ചെയ്തു കൊള്ളുക. ഇലൈക്കി, നിന്റെ അടുക്കലേക്ക്. ബിജിസ്ഇൻ നഖ്ലത്തി, ഈത്തപ്പന മരത്തെ, ഈന്തത്തടിയെ. തുസാഖിത്, അത് വീഴ്ത്തിത്തരും. അലൈക്കി, നിനക്ക്. റുത്വബൻ, ഈത്തപ്പഴം പഴുത്തത്. കാരക്ക, ജനീയൻ, പുതിയ, പുതുതായി പറിച്ചെടുത്ത.
0: നിന്റെ അടുക്കലേക്ക് കാരക്ക വീണുകിട്ടുവാൻ ഈത്തപ്പന കുലുക്കിക്കൊള്ളുക. അതു നിനക്ക് പുതിയ ഈത്തപ്പഴം വീഴ്ത്തിത്തരുന്നതാണ്.
1: വചനം 26. വാക്കർത്ഥം: ഫകുലി, അങ്ങനെ നീ തിന്നുക. വശ്രബി, നീ കുടിക്കുകയും ചെയ്യുക. വഖർരി, നീ കുളിർക്കുകയും ചെയ്യുക, അടങ്ങുകയും ചെയ്യുക. ഐനൻ, കണ്ണ്. ഫയിമ്മാ തറയിന്ന, ഇനി നീ കാണുന്ന പക്ഷം. മിനൽ ബശരി, മനുഷ്യരിൽ നിന്ന്. അഹദൻ, ഒരാളെ, ആരെയെങ്കിലും. ഫഖൂലി, അപ്പോൾ നീ പറയുക. ഇന്നി, നിശ്ചയമായും ഞാൻ. നദർത്തു, ഞാൻ നേർന്നിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു. ലിർറഹ്മാനി, പരമകാരുണികന്, അഥവാ റഹ്മാനായ അള്ളാഹുവിന്. സൗമൻ, വ്രതം, നോമ്പ്. ഫലൻ ഉകല്ലിമ, ആകയാൽ ഞാൻ സംസാരിക്കുകയില്ല തന്നെ. അല്യൗമ, ഇന്ന്. ഇൻസിയ, ഒരു മനുഷ്യനോടും.

0: അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും സന്തോഷത്താൽ കണ്ണു കുളിർക്കുകയും ചെയ്തുകൊള്ളുക. ഇനി നീ മനുഷ്യരിൽ വല്ലവരെയും കാണുകയാണെങ്കിൽ പരമകാരുണ്യകന് അഥവാ അള്ളാഹുവിന് വ്രതം അനുഷ്ഠിക്കുവാൻ ഞാൻ നേർന്നിരിക്കുകയാണ്. ആകയാൽ ഞാൻ ഇന്ന് ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ എന്ന് നീ പറഞ്ഞേക്കുക.
1: 24 മുതൽ 26 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വ്രതം അഥവാ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സംസാരിക്കാതെ മൗനം അവലംബിക്കുന്ന സമ്പ്രദായം യഹൂദരുടെ ഇടയിൽ പതിവുണ്ടായിരുന്നു. മറിയമിനെ സംബന്ധിച്ചിടത്തോളം ജനസംസാരം ഇല്ലാതായി കിട്ടുവാനും ഈ മൗനവ്രതം സഹായകരമായിരിക്കുമല്ലോ. ഈത്തപ്പനയുടെ ചുവട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ജനിച്ച ആ ശിശു, അതെ, ഐസ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ആയിരുന്നുവെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം പറയുന്നത്. ഐസ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അസാംഗത്യമൊന്നുമില്ല. വാചകത്തിന്റെ ഘടനയും പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നതും. തൊട്ടിലിൽ ശിശുവായിക്കൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. വയുക്കല്ലിമുന്നാസഫിൽ മഹദി എന്ന് സൂറത്തു ആലു ഇമ്രാൻ 46 വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ 30 വചനത്തിൽ അപ്രകാരം അദ്ദേഹം സംസാരിച്ചതായി കാണുകയും ചെയ്യാം. മറിയമിന് മനസ്സമാധാനവും മനോധൈര്യവും ഉണ്ടാക്കുവാനായി അള്ളാഹു കുട്ടിയെ സംസാരിപ്പിച്ചതായിരിക്കും. മറ്റൊരു വിഭാഗക്കാർ പറയുന്നത് വിളിച്ചു പറഞ്ഞത് മലക്ക് ആയിരുന്നുവെന്നാകുന്നു. ഏതായാലും 26 ആയത്തിന്റെ അവസാനം വരെയുള്ള ഭാഗം മുഴുവനും വിളിച്ചു പറയപ്പെട്ടതിൽ ഉൾപ്പെടുന്നു. സരീയൻ എന്ന വാക്കിനാണ് ഒരു മഹാൻ എന്നു അർത്ഥം പറഞ്ഞത്. താൻ പ്രസവിച്ച കുട്ടിയുടെ ഭാവിയെ സൂചിപ്പിച്ചുകൊണ്ട് മറിയമിന്റെ വ്യസനം ഇല്ലാതാക്കി സാന്ത്വനപ്പെടുത്തുവാൻ വേണ്ടിയാകുന്നു നിന്റെ കീഴിൽ ഒരു മഹാനെ ആക്കിയിരിക്കുന്നുവെന്നു പറഞ്ഞത്. ഭാവിയിൽ ഒരു വലിയ മഹാനാകുവാൻ പോകുന്ന കുട്ടിയാണ് നീ പ്രസവിച്ചിരിക്കുന്ന ഈ കുട്ടി. നിനക്കു തൽക്കാലം ഇവിടെ തിന്നുവാനും കുടിക്കുവാനും വിഷമമില്ല. ആകയാൽ കുട്ടിയോടുകൂടി മനസ്സമാധാനത്തിലും സന്തോഷത്തിലും കടിഞ്ഞുകൂടിക്കൊള്ളുക എന്നു സാരം. സരീയൻ എന്ന വാക്കിന് ഉറവുചാൽ എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥമാണ് ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ, നിന്റെ താഴെയുള്ള ഉറവുചാലിൽ നിന്ന് നിനക്ക് വെള്ളവും ഉപയോഗിക്കാം എന്നു സാരമാകുന്നു.
2: തഫ്സീർ റഹ്മാനി ഇവിടെ സമാപിക്കുന്നു.
3: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. പീസ് റേഡിയോ ശ്രോതാക്കൾ സ്ഥിരമായി ഖുർആൻ മനഃപ്പാഠമാക്കാനായുള്ള ഒരവസരമായിട്ടാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 60 വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഹാഫിസ് ജഅഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60 വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാഅല്ലാഹ് ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59 വചനം പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ആയത്തിൻ്റെ മനഃപ്പാഠം ആരംഭിക്കാം.

لئن لم ينتهي المنافقون

والمرجفون والمرجفون.

0: والمرجفون في المدينة.
1: തൽക്കാലം അതുവരെയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ഫിൽ മദീന അവസാനത്തിൽ ഹ ആയി ഉച്ചരിച്ച് വഖഫ് ചെയ്തത്.
0: വൽമുർജിഫൂന ഫിൽ മദീന.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം ഭാഗം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ വരും എപ്പിസോഡുകളിലായി ശ്രോതാക്കൾക്ക് പഠിക്കാവുന്നതാണ്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റീഡിൽ ഇനി മനപ്പാഠം, പേജ് 521, സഅദ് അൽ ഹാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു. പേജ് 521 സഅദ് അൽ ഗാമിദിയായിരുന്നു മനപ്പാഠത്തിൽ.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് وَإِذْ أَخَذْنَا ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീസാഖക്കും മീസാഖക്കും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീസാഖക്കും ഖാക്കും മീസാഖക്കും. ലാ തസ്ഫികൂന ദിമാഅക്കും ദിമാഅക്കും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വല തുഖ്രിജൂന അൻഫുസക്കും അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസക്കും മീം സാക്കിന മീമിന് ശേഷം മീം ഇത് ഗാമുത്തമാസിരൻ അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസക്കും മിന്ദി ആയിരിക്കും സാക്കിന നൂനിന് ശേഷം ദാല് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്ദി ആയിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ അൻതും ഹാഉലൈ സുമ്മ. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, ഫീസു സുമ്മ. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാം ബിഗുന്ന ഹാഉലൈ. ഇവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹാഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹാഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന. ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസക്കും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം തൻവീനു ശേഷം മീം ഇത് ഗംബിഗുന ഫരീഖം മിൻകും മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന മിൻകും ശേഷം മിൻകും മീ മീമുസാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഗാം മുതമാസിലെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിൻ മിന്ദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി, ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി വൽ ഉദ്വാൻ, വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇൻ യഅതൂകും, സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, വഇൻ യഅതൂകും, വഇൻ യഅതൂകും, നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വഇൻ യഅതൂകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ, മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും, തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, ഇഖ്റാജുഹും, അഫതുമിനൂന, അഫതുമിനൂന, അഫതുമിനൂന ബിബഅദിൽ, അയിന് ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി വതക്ഫ അക് അക് وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൻ യഫഅലു സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, മൻ യഫഅലു, മൻ യഫഅലു, നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അതാണ് ഇദ്ഗാം ബിഗുന്ന. മൻ യഫഅലു ذلك منكم اخفام بغنا منكم الا خزي الا خزي في تنوين ششم فاء തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക്, തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന ഖിസ്യു ഫിൽ ഹയാത്തി ദുനിയ, ഇവിടെ തൻവീനു ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യു ഫിൽ ഹയാത്തി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ വയൗമൽ ഖിയാമതി യുറദ്ദൂന, യുറദ്ദൂന ഇലാ അഷദ്ദിൽ, ഇലാ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്, ഇലാ അഷദ്ദിൽ അദാബ്. വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം, ബിഗാഫിലിൻ അമ്മ, തൻവീന് ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ, അയിന് വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതി പോകരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിള്‍
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളുമുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോക പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇമ്രാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: نور على مر الزمان تألقا وأضاء للدنيا غريبا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി.
4: വചനം 13. വാക്കർത്ഥം: ഫഇദാ നുഫിഖ, എന്നാൽ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി, കാഹളത്തിൽ, കൊമ്പിൽ, നഫ്ഖത്തുൻ വാഹിദ, ഒരൊറ്റ ഊത്ത്.
5: فإذا نفخ في الصور نفخة واحدة.
4: എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊതപ്പെട്ടാൽ. വചനം 14, വാക്കർത്ഥം വഹുമിലത്തി, പൊക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും. അൽ അർദു, ഭൂമി. വൽ ജിബാലു, മലകളും പർവ്വതങ്ങളും. ഫദുക്കത്ത, എന്നിട്ട് രണ്ടും പൊടിച്ച് തകർക്കപ്പെട്ടാൽ, നിരത്തപ്പെട്ടാൽ. ദക്കതം വാഹിദ, ഒറ്റ ഇടിച്ചു തകർക്കൽ.
5: وحملت الارض والجبال فدكتا دكه واحده.
4: ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ ഒരു ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ. വചനം 15, വാക്കർത്ഥം ഫയൗമ ഇദിൻ, അപ്പോൾ ആ ദിവസം. വഖഅതി, സംഭവിക്കുകയുണ്ടായി, സംഭവിക്കുകയായി. അൽ വാഖിഅ, ആ സംഭവം.
5: ഫയൗമ ഇദിൻ വഖഅതിൽ വാഖിഅ,
4: അപ്പോൾ അന്ന് ആ സംഭവം സംഭവിക്കുകയായി. വചനം 16, വാക്കർത്ഥം വൻശക്കത്തി, പൊട്ടിപ്പിളരുകയും ചെയ്യും. അസ്സമാഉ, ആകാശം. ഫഹിയ, എന്നിട്ടത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. വാഹിയ, ദുർബലമായതായിരിക്കും.
5: وَانشَقَّتِ السَّمَاءُ فَهِيَ يَوْمَئِذٍ وَاهِيَةٌ.
4: ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും, എന്നിട്ടത് അന്ന് കുഴഞ്ഞ് ദുർബലമായതായിരിക്കും. വചനം 17, വാക്കർത്ഥം വൽമലക്കു, മലക്കുകൾ. അലാ അർജാഇഹ, അതിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടായിരിക്കും. വയഹ്മിലു, വഹിക്കുന്നതാണ്. അർഷ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അർഷ്. ഫൗക്കഹും, അവരുടെ മീതെ. യൗമ ഇദിൻ, ആ ദിവസം. സമാനിയ, എട്ടു കൂട്ടർ, എട്ടാൾ.

0: മലക്കുകൾ അതിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും. നിന്റെ റബ്ബിൻ്റെ അർഷ് അഥവാ സിംഹാസനം അന്ന് അവരുടെ മീതയായി 8 കൂട്ടർ വഹിക്കുന്നതുമാണ്. വചനം 18. വാക്കർത്ഥം: യൗമ ഇദിൻ, ആ ദിവസം, തുഅറദൂന, നിങ്ങൾ കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ലാ തഖ്ഫ, മറഞ്ഞു പോവുകയില്ല, രഹസ്യമാവുകയില്ല, ഒളിഞ്ഞു പോവുകയില്ല. മിങ്കും, നിങ്ങളിൽ നിന്ന്, ഖാഫിയ, ഒരു മറഞ്ഞതും ഒരു ഗോപ്യമായതും.
1: يومئذ تعرضون لا تخفى منكم خافية.
0: അന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. രഹസ്യമായി മറഞ്ഞുകിടക്കുന്ന ഒരു കാര്യവും അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. വചനം 13 മുതൽ 18 വരെയുള്ളതിൻ്റെ വിശദീകരണം: ആദ്യത്തെ വചനങ്ങളിൽ 1-ാമത്തെ കാഹളമൂത്തിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സൂറത്തുൽ ഫജറിൽ: ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാ റബ്ബുക വൽമലക്കു സ്വഫൻ സ്വഫ, ഭൂമി ഇടിപൊടിയായി ഇടിച്ചു തകർക്കപ്പെടുകയും
2: നിന്റെ റബ്ബും
0: അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ എന്ന് പ്രസ്താവിച്ചതും ഇതേ അവസരത്തെക്കുറിച്ച് തന്നെയാകുന്നു. താഴെ സൂറത്തുകളിൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെപ്പറ്റി കൂടുതൽ പ്രസ്താവിച്ചു കാണാം. അന്ന് അർഷാകുന്ന സിംഹാസനം വഹിക്കുന്നത് 8 കൂട്ടരായിരിക്കും എന്നു പറഞ്ഞതിൻ്റെ വിശദീകരണവും അതിൽ അടങ്ങിയ രഹസ്യവും നമുക്കറിയുന്നതല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്നതിൽ കവിഞ്ഞ് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അനുമാനിക്കുവാൻ നിവൃത്തിയില്ല. ഏതായാലും ആ സന്ദർഭത്തിൻ്റെ ഗൗരവാവസ്ഥയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. 8 കൂട്ടർ അഥവാ സമാനിയ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം 8 മലക്കുകൾ എന്നാണെന്നും അതല്ല 8 സംഘം മലക്കുകൾ എന്നാണെന്നും വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അള്ളാഹു. അതുകൊണ്ട് നമ്മുടെ ഐഹിക കോടതികളെപ്പറ്റി നാം വിഭാവനം ചെയ്യുന്നതുപോലെയുള്ള യാതൊരു വിഭാവനയും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹാകോടതിയെപ്പറ്റി നാം വിഭാവനം ചെയ്തുകൂടാത്തതാകുന്നു. അപ്പോൾ അവൻ്റെ അർശിനെ സംബന്ധിച്ചും അത് മലക്കുകൾ വഹിക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം അത് ഇന്നിന്ന പ്രകാരത്തിലായിരിക്കുമെന്ന് നിർണയിച്ചു രൂപപ്പെടുത്തുവാൻ നമുക്ക് പാടില്ല, നമുക്കതിനുള്ള കഴിവുമില്ല.
3: വചനം 19. വാക്കർത്ഥം: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊത്തിയ കിതാബഹു, അവൻ അവൻ്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ട, ബിയമീനിഹി, അവൻ്റെ വലങ്കയ്യിൽ, ഫയഖൂലു, അവൻ പറയും, ഹാ ഉമു, ഇതാ എടുക്കുവീൻ, ഇഖ്റഉ, വായിക്കുവീൻ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം.

0: എന്നാൽ അപ്പോൾ ഏതൊരുവന് അവൻ്റെ ഗ്രന്ഥം അഥവാ കർമ്മരേഖ തൻ്റെ വലങ്കയ്യിൽ കൊടുക്കപ്പെട്ടുവോ അവൻ പറയും, ഇതാ എടുത്തുകൊള്ളുവീൻ, എൻ്റെ ഗ്രന്ഥം വായിക്കുവീൻ. വചനം 20. വാക്കർത്ഥം: ഇന്നീ ലനന്തു, നിശ്ചയമായും ഞാൻ ധരിച്ചു, വിചാരിച്ചിരിക്കുന്നു, അന്നീ മുലാഖിൻ, ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന്, ഞാൻ നേരിടുന്നവനാണെന്ന്, ഹിസാബിയ, എന്റെ വിചാരണയെ.
1: ഇന്നീ ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ,
0: നിശ്ചയമായും എന്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന് ഞാൻ മുമ്പേ ധരിച്ചിരിക്കുന്നു. വചനം 21. വാക്കർത്ഥം: ഫഹുവ, അങ്ങനെ അവൻ, ഫീ ഈഷത്തിൻ, ജീവിതത്തിൽ ആയിരിക്കും, റാദിയ, തൃപ്തികരമായ.
1: ഫഹുവ ഫീ ഈഷത്തിർ റാദിയ,
0: അങ്ങനെ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. വചനം 22. വാക്കർത്ഥം: ഫീ ജന്നത്തിൻ, അതായത് സ്വർഗത്തിൽ, ആലിയ, ഉന്നതമായ, മേലായ.
1: ഫീ ജന്നത്തിൻ ആലിയ,
0: അതായത് ഉന്നതമായ സ്വർഗത്തിൽ. വചനം 23. വാക്കർത്ഥം: കുത്തൂഫുഹ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ, പഴക്കുലകൾ. ദാനിയ, അടുത്തവയായിരിക്കും, താണുവരുന്നവയായിരിക്കും.
1: കുത്തൂഫുഹ ദാനിയ,
0: അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ താണ് അടുത്തുവരുന്നവയാകുന്നു. വചനം 24. വാക്കർത്ഥം: കുലു, തിന്നുകൊള്ളുവീൻ, വഷ്റബു, കുടിക്കുകയും ചെയ്യുവീൻ, ഹനീഅൻ, ആനന്ദകരമായി, മംഗളമായി, ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻ ചെയ്തത് നിമിത്തം, ഫിൽ അയ്യാമി, ദിവസങ്ങളിൽ, കാലങ്ങളിൽ, അൽഹാലിയ, കഴിഞ്ഞുപോയതായ.

0: നിങ്ങൾ മംഗളമായി ആനന്ദപൂർവം തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻ ചെയ്തു വച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് അവരോട് പറയപ്പെടും. വചനം 19 മുതൽ 24 വരെയുള്ളതിൻ്റെ വിശദീകരണം. സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അവരുടെ വലങ്കൈകളിൽ കൊടുക്കപ്പെടുന്നു. അത് ലഭിക്കുമ്പോൾ അവർക്ക് അഭിമാനവും സന്തോഷവുമായിരിക്കും. മറ്റുള്ളവർ അത് എടുത്തു വായിച്ചു നോക്കുവാൻ അവർക്ക് ആവേശം തോന്നും. അള്ളാഹുവിൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് തങ്ങൾ ഇഹത്തിൽ വച്ചുതന്നെ ധരിച്ചു വച്ചിരുന്നു, അഥവാ അതനുസരിച്ച് ബോധപൂർവം പ്രവർത്തിച്ചു പോന്നു. അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ കൃതാർത്ഥരായി തീരുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രീതിയെ ഉന്നം വച്ച് ജീവിച്ചുവന്ന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമോ? അവരുടെ ഇഷ്ടാനുസരണം സർവസ്വതന്ത്രമായി ശാശ്വത വിഹാരം കൊള്ളാവുന്ന ഉന്നത സ്വർഗവും. ഇങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സ്വർഗത്തിലെ ഫലങ്ങൾ താണ് അടുത്തു വരുന്നതാണ് ഖുതൂഫുഹ ദാനിയ എന്നു പറഞ്ഞതിൻ്റെ സാരം. പറിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ അവരുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുന്നതാണ്. അഥവാ പറിച്ചെടുക്കാൻ യാതൊരുവിധ ശ്രമവും അവർ നടത്തേണ്ടതില്ല എന്നത്രേ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹർമൈൻ ലൈവ്.

മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്തിൽ അങ്കബൂത്തിലെ 50 മുതൽ 69 വരെയുള്ള വചനം പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി.

0: മദീനയിൽ സൂറത്ത് അൻആമിലെ 14 മുതൽ 19 വരെ മഗ്രിബ് നമസ്കാരത്തിൽ നേതൃത്വം നൽകി പാരായണം ചെയ്തത് ഷെയ്ഖ് സലാഹൽ ബുദൈർ. ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുറാൻ റേഡിയോയിൽ ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ ആയത്ത് 30 മുതൽ 33 വരെ ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 30 മുതൽ 33 വരെ ഖലീഫ സുനൈജിയുടെ ശബ്ദമായിരുന്നു.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് ദല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ وَلَقَدْ أَرْسَلْنَا فِيهِمْ مُنذِرِينَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 71-ാമത്തെയും 72-ാമത്തെയും വചനങ്ങളാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 70-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. 71-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് ദല്ല, തീർച്ചയായും വഴിപിഴക്കുകയുണ്ടായിട്ടുണ്ട്. ഖബ്ലഹും, അവരുടെ മുമ്പ്, അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ അധികവും. അഥവാ ഈ പ്രവാചകൻ്റെ അഭിസംബോധിതരായ മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹു പറയുകയാണ്, ഇവരുടെ മുമ്പ് പൂർവീകരിൽ അധിക പേരും വഴിപഴവിലായിട്ടുണ്ട്. മുഫസ്സിറീങ്ങൾ പറയുന്നു, ഖാല തആല മുഖവ്വിഫൻ ലിൽ മുശ്രിക്കീന വ മുദക്കിറൻ ലഹും. അള്ളാഹു പറയുന്നു, മുശ്രിക്കീങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടും അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബി ആഖിബത്തി ദാലീന ഖബ്ലഹും, തങ്ങൾക്ക് മുമ്പുണ്ടായ വഴിപിഴച്ച ആൾക്കാരുടെ പര്യവസാനം, ആ ജനതയുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അവർ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അതാണ് വലഖദ് ദല്ല, തീർച്ചയായും വഴിപിഴക്കുകയുണ്ടായിട്ടുണ്ട്. ഖബ്ലഹും, ഇവരുടെ മുമ്പ്, അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ അധിക പേരും. മുഫസ്സിറീങ്ങൾ പറയുന്നു, ഫഫി ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തായ വചനത്തിലുണ്ട് തഅക്കീദു ദലാലി മൻ ഖാലഫ റസൂൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാർക്ക് എതിര് നിന്ന ആളുകൾ, പ്രവാചകന്മാരോട് എതിർത്ത് നിന്ന ആളുകൾ, അവർ വഴികേടിൽ തന്നെയായിരുന്നു എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ്. അതേപോലെ തന്നെ വഫീഹാ തസ്ലിയത്തു നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനിയെ ആശ്വസിപ്പിക്കൽ കൂടി ഈ വചനത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകരെ, താങ്കളെ മാത്രമല്ല, ഏതൊരു പ്രവാചകൻ തൻ്റെ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടോ, പൂർവ്വ പ്രവാചകന്മാരെല്ലാം തന്നെ തങ്ങളുടെ ജനങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങളും എതിർപ്പുകളും നിഷേധവും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ബഹുഭൂരിഭാഗം ആളുകളും അപ്രകാരം നിഷേധികളായിരുന്നു, വഴികേടിലായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനിയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. لأن كل ما سبق فيه التحدث عن أخبار قريش فأراد الله عز وجل أن يسلي رسوله صلى الله عليه وسلم. കുറൈശികളോട് പൂർവ്വ സമൂഹത്തെക്കുറിച്ച് എപ്പോഴെല്ലാം അള്ളാഹു പറയാറുണ്ടോ, ഏതൊക്കെ വചനങ്ങളിൽ അപ്രകാരം പറയുന്നുണ്ടോ, അതൊക്കെ തന്നെ പ്രവാചകനെ ആശ്വസിപ്പിക്കൽ അതിൽ ഉദ്ദേശ്യമുണ്ട്. بأن قومك ليسوا أول من ضل. പ്രവാചകരെ, താങ്കളുടെ ജനത ആദ്യത്തെ നിഷേധികളോ അല്ലെങ്കിൽ വഴികേടിൽ ആയവരോ അല്ല. ബൽ ഖദദല്ല ഖബലഹും അക്സറുൽ അവ്വലീൻ, താങ്കളുടെ ജനതയ്ക്ക് മുമ്പുള്ളവരും അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും വഴികേടിലായിരുന്നു, വഴി പിഴച്ചവരായിരുന്നു. മാത്രമല്ല അവരിലും സന്മാർഗം പ്രാപിച്ചവരുണ്ട് എന്ന് ഈ വചനം വ്യക്തമാക്കുന്നുണ്ട്. അവരെല്ലാവരും വഴികേടിലാണെന്നല്ല അള്ളാഹുവിൻ്റെ വചനം. യഅനി ലാ കുല്ലുഹും ഫഇന്ന മിനൽ അവ്വലീന മനിഹ്തദ, പൂർവീകരിൽ എല്ലാവരും അവരിൽ ആരും തന്നെ സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല എന്നല്ല അള്ളാഹുവിൻ്റെ വചനം, മറിച്ച് അവരിൽ സന്മാർഗം പ്രാപിച്ചവരുണ്ട്. വലാക്കിൻ അക്സറഹും ദല്ല ഹത്താ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ബഹുഭൂരിഭാഗവും വഴികേടിലായിരുന്നു. പ്രവാചകൻ്റെ വചനത്തിൽ കാണാം, ഉരിലത്ത് അലൈഹിൽ ഉമം, പൂർവ സമൂഹങ്ങൾ തൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവിടുന്ന് പറയുന്നു, റഅയ്തു നബിയ വമഅഹു അർറഹ്തു, ഞാൻ ഒരു നബിയെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സംഘമുണ്ട്. വൻ നബിയ വമഅഹു അർറജുലു വർറജുലാൻ, മറ്റൊരു പ്രവാചകനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകളെയാണ് കാണാൻ സാധിച്ചത്, അനുയായികളെ. വൻ നബിയ, മറ്റൊരു പ്രവാചകനെ ഞാൻ കണ്ടു. വലൈസ മഅഹു അഹദുൻ, ആ പ്രവാചകൻ്റെ കൂടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, അനുയായികളായി ഒരാളെപ്പോലും ലഭിച്ചിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിൽ 220, 374 എന്നീ രണ്ട് ഹദീസുകളിലായി ഈ വചനം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അക്സറുൽ അവ്വലീൻ എന്ന പ്രയോഗത്തിൽ പല മുഫസ്സിരീങ്ങളും പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഇതിൽ ബഹുഭൂരിഭാഗത്തെ നോക്കിക്കൊണ്ട് സത്യത്തെയും അസത്യത്തെയും മനസ്സിലാക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വചനം അക്സറുൽ അവ്വലീൻ എന്നാണ്. പൂർവീകരിൽ, അവ്വലീങ്ങളിൽ അധിക പേരും വഴികേടിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകളെ നോക്കിക്കൊണ്ട് ഇത്രയും ആളുകൾ വഴി പഴച്ചു പോകുമോ, ഇവരെല്ലാവരും നരകത്തിൻ്റെ അവകാശികളായി മാറുമോ, അങ്ങനെ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് അതാണ് സത്യം എന്ന് വിലയിരുത്താൻ ന്യായമില്ല എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം ഇബ്നു ആഷൂർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, ലിഅല്ല യഗ്തറ ദുഅഫാഉൽ ഉഖൂലി ബികസ്റത്തിൽ മുശ്രിക്കീന, വളരെ ചിന്താശേഷി കുറഞ്ഞ ആളുകൾ മുശ്രിക്കീങ്ങളുടെ ആധിക്യം കണ്ടുകൊണ്ട് അവർ വഞ്ചിതരാവാതിരിക്കാൻ. അതിനാണ് അള്ളാഹു അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ ഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വലാ യഅതസു ബിഹാ ലിയഅലമു അന്ന കസ്റത്തൽ അദദി ലാ തുബരിറു ദലാലദ്ദാലീൻ, അതുപോലെ തന്നെ ഖുറൈശികൾ മുശ്രിക്കുകൾ തങ്ങളുടെ ആധിക്യം കണ്ടുകൊണ്ട്, തങ്ങൾ ഒരുപാട് പേരുണ്ട് എന്ന് കണ്ടുകൊണ്ട് തങ്ങളാണ് സത്യത്തിൽ, തങ്ങളാണ് പ്രതാപവാന്മാർ എന്നും മനസ്സിലാക്കാതിരിക്കാൻ. അതാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞത്. മാത്രമല്ല വഴികേടിൽ ആയ ആളുകൾ അവരുടെ എണ്ണസംഖ്യ കൊണ്ട് അവരുടെ മാർഗം ശരിയാകും എന്ന് വിലയിരുത്താൻ സാധ്യമല്ല. അതേപോലെ തന്നെ ന്യൂനപക്ഷം ആണ് എന്നതുകൊണ്ടോ അതാണ് സത്യം എന്നും വിലയിരുത്താൻ സാധ്യമല്ല. അള്ളാഹു സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, നബിയെ പറയുക, സത്യവും അല്ലെങ്കിൽ ഉത്തമമായതും ചീത്തയായതും ഒരുപോലെയാവുകയില്ല. ഖബീസും തൊയ്യിബും, മ്ലേച്ഛമായതും വിശിഷ്ടമായതും ഒരുപോലെയാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ദുഷിച്ചതിൻ്റെ മ്ലേച്ഛതയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. അതുകൊണ്ട് കുറേ ഉണ്ട്, ധാരാളമുണ്ട്, ധാരാളം അനുയായികളുണ്ട് എന്ന് നോക്കിക്കൊണ്ട് അവർ സത്യത്തിലാണെന്ന് വിലയിരുത്തുന്നത് ഒരിക്കലും ബുദ്ധിപരമല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനം വിശദീകരിക്കുന്നിടത്ത്, വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. തുടർന്ന് 72-ാമത്തെ വചനം, വലഖദ് അർസൽനാ ഫീഹിം മൂദിരീൻ, വലഖദ് അർസൽനാ, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്. ഫീഹിം അവരിൽ മൂദിരീൻ താക്കീതുകാരെ. അല്ലാഹു തൻ്റെ ദാസന്മാരോട് കാണിക്കുന്ന അങ്ങേ അറ്റത്തെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് താക്കീതുകാരെ അയക്കാതെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന കാര്യം. ഏതൊരു സമൂഹത്തെയും തങ്ങളിലേക്ക് താക്കീതുകാരെ അല്ലെങ്കിൽ മുന്നറിയിപ്പുകാരെ നിയോഗിച്ചതിന് ശേഷം മാത്രമേ അവരെ അല്ലാഹു ശിക്ഷിക്കുകയുള്ളൂ. ആ താക്കീതുകാരെ ധിക്കരിക്കുമ്പോൾ, അവരെ നിഷേധിക്കുമ്പോൾ അത്തരം സമൂഹമാണ് ശിക്ഷിക്കപ്പെടാറുള്ളത്. സൂറത്തുൽ ഇസ്രായിലെ 15-ാമത്തെ വചനത്തിൽ കാണാം, വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. വമാ കുന്ന മുഅദ്ദിബീന, നാം ശിക്ഷിക്കുന്നവരല്ല. ഹത്താ നബ്അസ, നാം നിയോഗിക്കുന്നതുവരെ. റസൂല, ദൂതനെ. ഏതൊരു സമൂഹത്തെയും അവരിലേക്ക് ദൂതനെ നിയോഗിച്ചതിന് ശേഷമാണ് അല്ലാഹു ആ ദൂതനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ആ സമൂഹത്തെ ശിക്ഷിക്കാറുള്ളത്. മാത്രമല്ല സൂറത്തുൽ ഇസ്രാ സൂറത്തുൽ നിസാഇൽ കാണാം, 165-ാമത്തെ വചനത്തിൽ, റസൂലൻ മുബശ്ശിരീന വ മുദിരീന ലിഅല്ലാ യകൂന ലിന്നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും താക്കീതുകാരായിക്കൊണ്ടും ദൂതന്മാരെ അയക്കുന്നു. ലിഅല്ലാ യകൂന ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മേൽ ഇല്ലാതിരിക്കാൻ. ഹുജ്ജത്തുൻ, ഒരു ന്യായവും. ബഅദ റുസുൽ, ദൂതന്മാരെ അയച്ചതിന് ശേഷം. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങളോട് ഈ കാര്യം ആരും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് ഒരു കാരണവശാലും മനുഷ്യർക്ക് അല്ലാഹുവിൻ്റെ മേൽ ഒരു ന്യായീകരണവും പറയാൻ ഇല്ലാതിരിക്കാൻ. വക്കാൻ അല്ലാഹു അസീസൻ ഹക്കീമ, അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞാനിയുമാകുന്നു. തുടർന്ന് 73-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുദരീൻ. ഫൻദുർ, എന്നിട്ട് നോക്കുക. കൈഫ കാന, എങ്ങനെയായി, എങ്ങനെയുണ്ടായി. ആഖിബത്തുൽ മുദരീൻ, താക്കീതു ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം. ഏതൊരു സമൂഹത്തിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെ ധിക്കരിച്ച, നിങ്ങൾ അല്ല നിയോഗിച്ചവരല്ല, നിങ്ങൾ കളവ് പറയുന്നവരാണ് തുടങ്ങിയ ജൽപ്പനങ്ങൾ ജൽപ്പിച്ച ആളുകൾക്ക് അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നു. ഇവിടെ ഫൻദുർ എന്ന ആ പദപ്രയോഗത്തിൽ നിന്ന് കണ്ണുകൊണ്ട് നോക്കാനല്ല അല്ലാഹുവിൻ്റെ നിർദ്ദേശം, മറിച്ച് ചിന്തിച്ചു നോക്കാൻ. ഖുർആനിൽ ഈ അർത്ഥത്തിൽ ഫൻദുർ എന്ന പ്രയോഗം വേറെയും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. മാത്രമല്ല മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ലദീന അസറു അല തമസ്സുകി ബിമാ അലൈഹി ആബാഉഹും, തങ്ങളുടെ പിതാക്കന്മാർ സ്വീകരിച്ചിരുന്ന തെറ്റായ ജീവിതത്തിൽ, അന്ധവിശ്വാസത്തിൽ അള്ളിപ്പിടിച്ച് ജീവിച്ചിരുന്ന ആളുകൾ. വറഫദു, അവർ കൈയൊഴിക്കുകയും ചെയ്തു, അവർ ഒഴിവാക്കുകയും ചെയ്തു. ഇത്തിബാ അറുസുലി റബ്ബിഹിം, തങ്ങളിലേക്ക് നിയോഗിച്ചയച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ നിയോഗിച്ചയച്ച ദൂതന്മാരെ അവർ കൈയൊഴിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. അത്തരം ആളുകളോട് അല്ലാഹു ചോദിക്കുന്നു, ഫൻദുർ, നിങ്ങൾ നോക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുൻദിരീൻ, കൈഫ കാന, എങ്ങനെയായിരുന്നു. ആഖിബത്തുൽ മുൻദിരീൻ, താക്കീർ ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം. ഫൻദുർ അയ്യുഹൽ മുഖാത്തബ് ഔ അയ്യുഹ സാമിഅ, അള്ളാഹുവിൻ്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നു, ഹേ അഭിസംബോധിതരെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരെ, നിങ്ങൾ നോക്കുക, ചിന്തിച്ചു നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്, അഥവാ എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്നല്ല അല്ലാഹുവിൻ്റെ ചോദ്യം. മറിച്ച് എങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്ന ശിക്ഷ. പല മുഫസ്സിരീങ്ങളും കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണെന്ന് വിശദീകരിക്കുന്നു. മാദാ കാന ആഖിബത്തുൽ മുൻദരീൻ എന്നല്ല അള്ളാഹുവിൻ്റെ പ്രയോഗം. അതിൽ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അത് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ആ നിലയിൽ അതാണ് പരാമർശിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അഥവാ സൂറത്തുൽ അങ്കബൂത്തിൽ പറഞ്ഞതുപോലെ വളരെ ഭീകരമായ, വളരെ കഠിനമായ ശിക്ഷയായിരുന്നു അവർക്ക് അള്ളാഹു നൽകിയിരുന്നത്. സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ വചനത്തിൽ കാണാം, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദ്തുഹു സ്വൈഹ وَمِنْهُمْ مَنْ أَخَذَتْهُ الصَّيْحَةُ وَمِنْهُمْ مَنْ خَسَفْنَا وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضَ وَمِنْهُمْ مَنْ أَغْرَقْنَا فَكُلًّا يَلَّاوَرَيُمْ أَخَذْنَا بِذَنْبِهِ അവരുടെ തെറ്റ് കൊണ്ട്, പാപം കൊണ്ട് നാം പിടികൂടി സൃഷ്ടിച്ചു. فَمِنْهُمْ എന്നാൽ അവരിലുണ്ട്, مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا നാം ചരൽ വർഷം നടത്തിയവർ, കല്ല് മഴ അയച്ചവർ. വമിൻഹും അവരിലുണ്ട്, മൻ അഖദ്തു ഹുസ്വൈഹ നാം അവരെ അട്ടഹാസം കൊണ്ട്, ഘോര ശബ്ദം കൊണ്ട് പിടികൂടി. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവർ അവരിലുണ്ട്. വമിൻഹും അവരുണ്ട്, മൻ ഖസഫ്നാ ബിഹിൽ അർദ് നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞവർ. വമിൻഹും അവരിലുണ്ട്, മൻ അഗ്റഖ്നാ മുക്കി നശിപ്പിച്ചവർ, മുക്കിക്കൊന്നവർ. അഥവാ തങ്ങളുടെ പാപങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള ശിക്ഷകൾക്ക് അവർ അർഹരായത്. പൂർവ്വ സമൂഹത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ഫിർഔൻ അവൻ്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സമൂഹത്തെ അള്ളാഹു ഘോരമായ ശബ്ദം കൊണ്ട് ശിക്ഷിച്ചു. അതുപോലെ തന്നെ മറ്റു പല സമൂഹങ്ങളെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, ചരൽ വർഷം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഫിൽ ആയത്തിൽ കരീമ തൻബീഹുൽ ആഖിൽ, ഈ വചനത്തിൽ ബുദ്ധിമാന്മാരെ അള്ളാഹു ഉണർത്തുന്നു. ഇലൻ നദ്റി ഫി അവാഖിബിൽ മുകദ്ദിബീൻ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ നിഷേധിച്ചവരുടെ പര്യവസാനം എപ്രകാരമാണെന്ന് ചിന്തിക്കാൻ വേണ്ടി. വകദാലിക നദ്റു ഫീ അവാഖിബിൽ മുജീബീൻ, പ്രവാചകന്മാർക്ക് ചെവി കൊടുത്ത, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചവർക്കുണ്ടായ അവരുടെ ശുഭപര്യവസാനം, അവർക്കുണ്ടായ നല്ല അന്ത്യം, അതും എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ. ഫഇന്നൽ ഇൻസാന മഅ്മൂറുൻ ബിന്നദ്റി ഫീ ഹാഉലാഇ ഫീ ഹാലി ഹാഉലാഇ വഹാഉലാ, ഈ പ്രവാചകന്മാരെ നിഷേധിച്ചവരുടെയും അതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് വഴിപ്പെട്ട് ജീവിച്ചവരുടെയും പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് കൃത്യമായ ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. ഫഇദാ നളറ ഫീ അവാഖിബിൽ മുജീബീൻ, പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, വഅന്നഹാ അവാഖിബുൻ ഹമീദ, വളരെ സ്തുത്യർഹമായിരുന്നു അവരുടെ പര്യവസാനം. സ്വാറ മിൻഹും വഇദാ നളറ ഇലാ അവാഖിബിൽ മുകദ്ദിബീൻ ഹദറ മിൻഹും വബ്തഅദ അൻഹും, പ്രവാചകന്മാരെ ധിക്കരിച്ചവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവരിൽ നിന്ന് അകലാൻ, അവരുടെ മാർഗത്തിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ തീർച്ചയായും ബുദ്ധിമാന്മാരായ മനുഷ്യർ തയ്യാറാകും. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഫൻളുർ, നീ നോക്കുക, കൈഫ കാന ആഖിബത്തുൽ മുദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പീസ് ഖുർആൻ റേഡിയോയിലൂടെ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ. ഇനി മനപ്പാഠം. 1 മുതൽ 30 വരെയുള്ള വചനം, പേജ് 520, സഅദൽ ഗാമിദി.

0: ലവാഖിഅ.
1: ഇപ്പോൾ കേട്ടത് മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 520, സഅദ് അൽ ഖാമിദി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: വിശുദ്ധ ഖുർആൻ. പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ അൽ ജിന്ന്, 11 മുതൽ 15 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസ്സഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്നാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി 11-ാമത്തെ ആയത്ത്, സൂറത്തുൽ ജിന്ന് 11-ാമത്തെ ആയത്ത് നോക്കാം. വഅന്ന മിന്നസ്സ്വാലിഹൂന, നൂന് ശബ്ദമുള്ളത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മിന്നസ്സ്വാലിഹൂന വമിന്ന ദൂന ദാലിക, ആദ്യത്തെ ദായാണ് പിന്നെ ദ, അത് ശ്രദ്ധിക്കുക. പിന്നെ കുന്ന ത്വറായിഖ ഖൈദദ, ഒന്ന് ഓതിക്കട്ടെ. കുന്ന ത്വറായിഖ മണിക്കുക. പിന്നെ അവിടെ മദ് മുംഫസിലാണ്, അപ്പൊ മദ് നല്ലോണം ഇട്ടണം. എങ്ങനെ? പിന്നെ അത് മദ് മുംഫസിലാണ്. പിന്നെ അല്ലൻ നേരത്തെ വന്ന പോലെ തന്നെ, അല്ലൻ നൂൻസാക്കിന് ശേഷം ലാമ്, അപ്പോൾ അല്ലൻ എങ്ങനെ? അല്ലൻ. പിന്നെ ലൻ അജിസ നൂ, രണ്ട് നൂൻ ഒന്നിച്ചു വന്നു, അപ്പം എന്താണ്? ശബ്ദമുള്ള പോലെ തന്നെ ലൻ അജിസ ഫിൽ അർളി വലൻ അജിസഹു, അതുപോലെ തന്നെ വലൻ അജിസഹു ഹറബ, ചെറിയൊരു ഒരു ഒരു മദ് അവിടെ കേട്ടോ, ആ ഒരു വാവ് കണ്ടില്ലേ. പിന്നെ വഅന്ന ലമ്മ, നൂന് ശബ്ദമുള്ളത് പോലെ തന്നെയാണ് എന്ത് മീമ് ശബ്ദമുള്ളൂ, അപ്പം എങ്ങനെ ഓതും? വഅന്ന ലമ്മ سمعنا الهدى آمنا به آمنا അറിയാലോ ബിഹി, അവിടെ നമുക്ക് നിർത്താം ബിഹി വെച്ചു. ഫമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആ അത് ശ്രദ്ധിക്കുക, യുഅ്മിൻ ബിറബ്ബിഹി എന്നാണ്. എന്താണ് വാക്ക്? യുഅ്മിൻ ബിറബ്ബിഹി, നൂന് സാക്കിനക്ക് ശേഷം ബാ ആണ്. അപ്പൊ എങ്ങനെ ഓതണം? നൂനിനെ മീമാക്കി മാറ്റണം. അവിടെ ഇഖ്ലാബ് എന്നാണ് ഈ നിയമം പറയാം. നൂന് സാക്കിനയെ മീമാക്കി, കാരണം ശേഷം ബാ ആണ്. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അംബിയ, അൻബിയ ആണ്. നമ്മളെങ്ങനെ ഉച്ചരിക്കല്? ആ അത് മണിക്കും വേണം. അംബിയ, അതുപോലെ ഫമയുമിൻ ഇദ്ഗാമി ഗുന്ന ഫമയുമിൻ, പിന്നെ യുഅ്മിൻ ബിറബ്ബിഹി, യുഅ്മിൻ ബി, എങ്ങനെ യുഅ്മിൻ ബിറബ്ബിഹി, റബ്ബിഹി ഫലാ യഖാഫു ബഖ്സം വലാ റഹഖ. പിന്നെ അന്ന മിന്ന നൂൻ ശബ്ദ വീണ്ടും അങ്ങനെ തന്നെ. അൽ മുസ്ലിമൂന വ മിന്നൽ ഖാസിത്തൂന, മിന്നൽ ഖാസിത്തൂന നോക്കിക്കേ.

0: ആ അതന്നെ പ്രശ്നം. കാസിത്തൂനാന്നാ പറഞ്ഞത്, സീന് സ്വാദായിട്ട് ഉച്ചരിച്ചു, സീന് സീനായിട്ട് തന്നെ ഉച്ചരിക്കണം. കാരണം എന്താ, ശേഷം താളുള്ളത് കൊണ്ട് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. ഇതുപോലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആൾക്കാർ ഓതുക, അങ്ങനെയാണോ? അല്ല, എങ്ങനെ ഓതുണ്ട്? മുസ്തഖീം, മുസ്ത സീന് സീന് പിന്നെ ത്വാണ്, സീന് കഴിഞ്ഞിട്ട് പിന്നെ ത, അപ്പൊ മുസ്തഖീം. മറ്റേത് മുസ്തഖീം എന്നാകുമ്പോൾ സീന് സ്വാദായി, താ ത്വാ ആയി, രണ്ട് തെറ്റ് വന്നു, അക്ഷരം മാറി. അതുപോലെ തന്നെ പിടി വമിന്നൽ ഖാസിത്തൂൻ, എങ്ങനെ നിർത്തുമ്പോ സുക്കൂനായിട്ടാ നിർത്താം. വാമി ഒന്നുകൂടി, ഫമൻ അസ്ലമ, നൂൻസാക്കിന് ശേഷം ഹംസയാണ്, അപ്പോ ഇൽഹാറ് മൻ അസ്ലമ, മൻ എങ്ങനെ
1: മൻ
0: അസ്ലമ. ഫഉലൈക മദ് എങ്ങനെ?
1: ഫഉലൈക,
0: അയ്യോ ഫഉലൈക നെയിലെ ഓതുള്ള ഇടക്ക് ഫഉലൈക എന്ന് ഓതിക്കെ.
1: ഫഉലൈക
0: തഹറർ റഷദ. പിന്നെ വഅമ്മൽ ഖാസിത്തൂന, വീണ്ടും അങ്ങനെ തന്നെ, അമ്മൽ ഖാസി സി അതിൻ്റെ ത്വാണ്. വഅമ്മൽ ഖാസി ഖാസി സ്വല ഖാസിത്തൂന ഓത്.
1: വഅമ്മൽ ഖാസിത്തൂന
0: ഫകാനു ലിജഹന്നമ ഹതബ വഅല്ലവി ഇസ്തഖാമു അലാ ത്വരീഖതി ലഅസ്ഖൈനാഹും. അതിന് ലാമിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഓതിയാൽ മതി, ശ്രദ്ധിച്ച് ഓതിയാൽ മതി. അലാ ത്വരീഖതി ലഅസ്ഖൈനാഹും, അസ്ഖൈനാഹും ഒരു മീം, പിന്നെ അടുത്തത് മറ്റൊരു മീം. അപ്പോ അസ്ഖൈനാഹും ഇത് അല്ല ഇൽഹാറാണ്, അപ്പോ മാ അൻവദഖറോ. ആ ഇനി ഒന്നോദാം, എവിടുന്ന് ഓതണ്ട്? വന്നാലമ്മ സമീനെ, വന്നാലന്നെ നോദാം. وَأَنَّا ظَنَنَّا أَلَّن نُعْجِزَ اللَّهَ فِي الْأَرْضِ
1: وَأَنَّا ظَنَنَّا أَلَّن نُعْجِزَ اللَّهَ
0: يَتْرَنِ اللَّهَ لَيْهِ نُرْتِي وَذَا تَعَى

0: حقا
1: وأنا منا المسلمون ومنا القاسطون
0: وأما من
2: أبو أبو أدي

0: حطبة
1: جهنم نون بوي لجهنم فكانوا
0: فكانوا لجهنم حطبا.
1: وآخر دعوانا أن الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ ജിന്നിലെ 11 മുതൽ 15 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യാൻ പഠിച്ചത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് കുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض

الذين هادوا يحرفون الكلم عن مواضعه ويقولون

فمنهم من آمن به ومنهم من صد عنه وكفى

ഇദാ ഫരീഖും മിൻഹും യഖ്ഷൗന നാസ കഖശ്യതില്ലാഹി ഔ അശദ്ദ ഖശ്യഹ

أنفسهم إن الله لا يحب من كان خوانا أثيما يستخف

والصلح خير وأحضرت الأنفس الشح.

ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة

ും

فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി, സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും. അവതരിപ്പിക്കുന്നത് നസറുല്ലാ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് സൂറത്തുൽ ദുഹ 93 അധ്യായം സൂറത്തുൽ ദുഹയുടെ തുടർന്നുള്ള 5 മുതൽ 11 വരെയുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ മധുരമായിരിക്കുന്ന പാരായണം, സൂറത്തുൽ ദുഹയുടെ 5 മുതൽ 11 വരെയുള്ള പാരായണം നമുക്കൊന്ന് കേൾക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇതിന്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ? യതീമൻ, അനാഥനായിട്ട്. ഫആവാ, എന്നിട്ടവൻ അഭയം നൽകി, ആശ്രയം നൽകി അഥവാ രക്ഷ നൽകി, ചേർത്തു തന്നു. വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദോല്ലൻ, വഴിയറിയാത്തവനായിട്ട്. തെറ്റിയ, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി. വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പ്രാപ്തനാക്കി. ഫഅമ്മ, എന്നിരിക്കെ അപ്പോൾ. അൽയതീമ, അനാഥയെ. ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. വഅമ്മസ്സായില, അപ്പോൾ ചോദിക്കുന്നവനെ. ഫലാ തൻഹർ, നീ മിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്. വഅമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക. വിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായം സൂറത്തുൽ ദുഹയുടെ 5 മുതൽ അവസാനം വരെയുള്ള 11 ആയത്തുകളാണ്, വചനങ്ങളാണ് ഈ സൂറത്തിലടങ്ങിയിട്ടുള്ളത്. 5 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുടെ വാക്കർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാഹ് ഇനി കുറച്ചുകൂടി വ്യക്തതയും അതോടൊപ്പം തന്നെ എഴുതിയെടുക്കുവാനും മനസ്സിലാക്കുന്നവർക്കും കൂടുതൽ എളുപ്പത്തിനും വേണ്ടി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് അതിൻ്റെ കേൾവിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
1: അലം യജിദക യതീമൻ ഫആവാ,
2: നിന്നെ അവൻ ഒരു അനാഥയായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ?
1: വവജദക ദാല്ലൻ ഫഹദ,
2: നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
1: വവജദക ആഇലൻ ഫഅഗ്ന,
2: നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിവിടുകയും ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക.
0: സൂറത്തുൽ ദുഹയുടെ 1 മുതൽ അവസാനം വരെയുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ, അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങൾ, അപ്രകാരം തന്നെ അത് ഒന്നിച്ചുള്ള മഅനകൾ, അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാല്ലാ ഈ 5 മുതൽ അവസാനം വരെയുള്ള 11 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തഫ്സീറു സഅദിയാണ്. മഹാനായ നസറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീറിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പരിഭാഷപ്പെടുത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം ആയത്ത് മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗത്തേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു തന്നെ അറിയാവുന്ന ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുകയാണിവിടെ. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? അതായത് സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവും മാതാവും മരണപ്പെട്ടതായി കാണുകയും എന്നിട്ട് അല്ലാഹു അഭയം നൽകുകയും ചെയ്തു. അതായത് പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആദ്യം സംരക്ഷണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബിനെ അല്ലാഹു സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. സത്യവിശ്വാസികളുടെ സംരക്ഷണത്തിലൂടെ അല്ലാഹു ശക്തി നൽകുന്നതുവരെ ഈ നില തുടർന്നു. നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസമോ വേദഗ്രന്ഥമോ എന്തെന്നറിയാത്തവനായി നിന്നെ കണ്ടു. അപ്പോൾ നിനക്കറിവില്ലാത്തത് നിന്നെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കുമെത്താൻ അവൻ നിന്നെ സഹായിച്ചു. നിന്നെ ദരിദ്രനായി കണ്ടപ്പോൾ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങൾ നിനക്ക് കീഴടക്കിത്തന്നു. നിനക്കുള്ള കുറവുകളെല്ലാം നികത്തിത്തന്നവൻ നിന്റെ മുഴുവൻ പോരായ്മകളും ഭാവിയിൽ പരിഹരിക്കും. അവൻ നിന്നെ ഐശ്വര്യത്തിലെത്തിച്ചു, നിനക്കഭയം നൽകി നിന്നെ സഹായിച്ചു, നേർമാർഗത്തിലുമാക്കി. ഇവയ്ക്കെല്ലാം നീ നന്ദിയുള്ളവനാകുക. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്, അനാഥയോട് നീ മോശമായി പെരുമാറരുത്, അവൻ്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് കുടുസാകരുത്, അവനെ നീ വിരട്ടരുത്. അവനെ ആദരിക്കുകയും സാധ്യമായതെല്ലാം അവന് നീ നൽകുകയും നിന്റെ മരണശേഷം നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അവ്വിധം നീ അനാഥയോട് പെരുമാറുകയും ചെയ്യുക. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിയോടിക്കുകയും ചെയ്യരുത്. ചോദിച്ചു വരുന്നവൻ്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിൽ അവനെ വിരട്ടുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്ന വാക്കുകൾ നിന്നിൽ നിന്നുണ്ടാകരുത്. മറിച്ച് സാധ്യമായത് നൽകുകയോ നന്മയോടും മാന്യതയോടും കൂടി അവനെ തിരിച്ചയക്കുകയോ ചെയ്യുക. അറിവും ധനവും ചോദിക്കുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടും. അതിനാലാണ് അധ്യാപകൻ വിദ്യാർത്ഥിയോട് നല്ല സ്വഭാവവും ആദരണീയമായ സമീപനവും കനിവും കാണിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. അതവൻ്റെ നല്ല ഉദ്ദേശത്തെ സഹായിക്കലും നാടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവരെ ആദരിക്കലും കൂടിയാണ്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കും. ഈ അനുഗ്രഹത്തിൽ മതപരവും ഭൗതികവുമായ രണ്ടനുഗ്രഹങ്ങളും ഉൾപ്പെടും. അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ നീ പുകഴ്ത്തുക. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതു നീ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുക. ഇല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പൊതുവിൽ പരാമർശിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നന്ദി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അനുഗ്രഹദാതാവായ അള്ളാഹുവോട് ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നതുമാണ്. ഗുണം ചെയ്യുന്നവനെ സ്നേഹിക്കൽ ഹൃദയത്തിൻ്റെ പ്രകൃതിയാണ്.
0: മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയ അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പരിഭാഷ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനുമായി കൂടുതലടുക്കുവാനും അതോടൊപ്പം കൂടുതൽ വിജ്ഞാനീയങ്ങളിലേക്കും അറിവുകളിലേക്കും പ്രവേശിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും അവസരങ്ങൾ നൽകുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി സമാപിക്കുന്നു. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത് നസറുല്ലാ സുലാഹി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.